0: വചനങ്ങളിലൂടെ.
1: നിങ്ങൾ കടത്തെ സൂക്ഷിക്കുക, കടം രാത്രിയിൽ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

റേഡിയോ സുനോ 91.7 FM. ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ.

सुनो 91.7 FM Qatar's favorite radio station. Radio Suno. DJ.

0: ഇന്ത്യയിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൻടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: റേഡിയോ സുനോ 91.3.

0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. You are

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് until 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: എല്ലാവർക്കും നമസ്കാരം, ഇത് സച്ചിൻ വാര്യരാണ്.
3: You are listening to Radio Suno 91.7.

0: വേൾഡ് കപ്പിൽ നിർണായക ശക്തിയാകുന്ന യങ് പ്ലേയേഴ്സ് ആരൊക്കെ?
1: ഇത്രയധികം എമർജിംഗ് യങ് പ്ലേയേഴ്സ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് യങ് പ്ലേയേഴ്സ് കളിച്ചിരുന്ന വേറെ വേൾഡ് കപ്പ് ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുപോലുള്ള യങ്സ്റ്റേഴ്സ് ഈ പർട്ടിക്കുലർ വേൾഡ് കപ്പിനെ കളർഫുൾ ആക്കും എന്നുള്ളതിൽ സംശയമില്ല.
0: അർജന്റീന, ബ്രസീൽ, ഫ്രാൻസ്, സ്പെയിൻ, പോർച്ചുഗൽ പോലെയുള്ള വമ്പൻ ടീമുകളുടെ കിരീട സാധ്യതകൾ.
1: അപ്പൊ ആരെക്കാൾ കൂടുതൽ ഇത്തവണ ആവശ്യം റൊണാൾഡോവിനാണ്. അതേസമയം തന്നെ ഓഫ് കോഴ്സ് അർജന്റൈൻ ഫാൻസിന് മെസ്സിക്ക് വേണ്ടി വീണ്ടും നേടണമെന്നുണ്ട്, അല്ലെങ്കിൽ നെയ്മർ ബ്രസീലിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു നിൽക്കുന്ന ബ്രസീലിയൻ ഫാൻസ് ഉണ്ട്, ലുക്ക മോഡ്രിച്ചിനെ സ്നേഹിക്കുന്ന പ്രത്യേകിച്ച് റയൽ മാഡ്രിഡ് ഫാൻസിന് ക്രൊയേഷ്യ ജയിക്കണമെന്നുണ്ട്. ആ നിലയ്ക്ക് പഴയ കളിക്കാരുടെ ഒരു ഇൻഫ്ലുവൻസ് ഇപ്പോഴും ഉണ്ടാവും.
0: വേൾഡ് കപ്പ് 2026 സ്പെഷ്യൽ സ്മാർട്ട് ടോക്ക്. അതിഥിയായി എത്തുന്നു ഫുട്ബോൾ അനലിസ്റ്റ് കരുൺ.
2: കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് നിസയ്ക്കൊപ്പം വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ. ബ്രോട്ട് യു ബൈ
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
2: ഇൻ അസോസിയേഷൻ വിത്ത് Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodoppam Malabar Promise nalguna complete transparency um.
4: Chennai Beats.
5: Tamil head of the hour.
6: Indha aattam podumaa kolanda.

91.7 FM. Radio Zuno. Qatar's happiness frequency. Radio Zuno.

0: 91.7 FM.
1: Katos Happiness Frequency.
0: Radio Sunu.
2: ിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
3: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ rewarding living. Terms and conditions apply.
1: Radio Suno 91.7 FM.

0: ചെന്നൈ ബീറ്റ്സ്.
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കളുണ്ട്.

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery.
3: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൺ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
4: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ, more rewarding living. Terms and conditions apply.

0: ഈ വേൾഡ് കപ്പിൽ നിർണായക ശക്തിയാകുന്ന യങ് പ്ലെയേഴ്സ് ആരൊക്കെ?
1: ഇത്രയധികം എമർജിംഗ് യങ് പ്ലെയേഴ്സ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് യങ് പ്ലെയേഴ്സ് കളിച്ചിരുന്ന വേറെ വേൾഡ് കപ്പ് ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുപോലുള്ള യങ്സ്റ്റേഴ്സ് ഈ പർട്ടിക്കുലർ വേൾഡ് കപ്പിനെ കളർഫുൾ ആക്കും എന്നുള്ളതിൽ സംശയമില്ല.
0: അർജന്റീന, ബ്രസീൽ, ഫ്രാൻസ്, സ്പെയിൻ, പോർച്ചുഗൽ പോലെയുള്ള വമ്പൻ ടീമുകളുടെ കിരീട സാധ്യതകൾ.
1: അപ്പൊ ആരെക്കാൾ കൂടുതൽ ഇത്തവണ ആവശ്യം റൊണാൾഡോവിനാണ്. അതേസമയം തന്നെ ഓഫ് കോഴ്സ് അർജന്റൈൻ ഫാൻസിന് മെസ്സിക്ക് വേണ്ടി വീണ്ടും നേടണമെന്നുണ്ട്, അല്ലെങ്കിൽ നെയ്മർ ബ്രസീലിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു നിൽക്കുന്ന ബ്രസീലിയൻ ഫാൻസ് ഉണ്ട്. ലൂക്ക മോഡ്രിച്ചിനെ സ്നേഹിക്കുന്ന പ്രത്യേകിച്ച് റയൽ മാഡ്രിഡ് ഫാൻസിന് ക്രൊയേഷ്യ ജയിക്കണമെന്നുണ്ട്. ആ നിലയ്ക്ക് പഴയ കളിക്കാരുടെ ഒരു ഇൻഫ്ലുവൻസ് ഇപ്പോഴും ഉണ്ടാവും.
0: വേൾഡ് കപ്പ് 2026 സ്പെഷ്യൽ സ്മാർട്ട് ടോക്ക്. അതിഥിയായി എത്തുന്നു ഫുട്ബോൾ അനലിസ്റ്റ് കരുൺ.
2: കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് നിസയ്ക്കൊപ്പം വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ. ബ്രോട്ട് യു ബൈ
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
2: ഇൻ അസോസിയേഷൻ വിത്ത് Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodoppam Malabar Promise nalguna complete transparency um.
4: പ്രിയമുള്ളവരെ, വയലാർ ശരചന്ദ്രവർമ്മയാണ് ഞാൻ.
5: You're listening to
4: 91.7 റേഡിയോസിനോ 91.7.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

0: നിലവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: ചെന്നൈ ബീറ്റ്സ്.
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കൊള്ളണ്ട്.

കുമ്പി മഞ്ചലേറി വാ, കൊഞ്ചും തിങ്കളായി വാ. കുമ്പി മഞ്ചലേറി വാ, കൊഞ്ചും തിങ്കളായി.

Radio Suno. 91.7 FM. Radio Suno. Qatar's happiness frequency. Radio Suno. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: ഈ വേൾഡ് കപ്പിൽ നിർണായക ശക്തിയാകുന്ന യങ് പ്ലെയേഴ്സ് ആരൊക്കെ?
1: ഇത്രയധികം എമർജിംഗ് യങ് പ്ലെയേഴ്സ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് യങ് പ്ലെയേഴ്സ് കളിച്ചിരുന്ന വേറെ വേൾഡ് കപ്പ് ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുപോലുള്ള യങ്സ്റ്റേഴ്സ് ഈ പർട്ടിക്കുലർ വേൾഡ് കപ്പിനെ കളർഫുൾ ആക്കും എന്നുള്ളതിൽ സംശയമില്ല.
0: അർജന്റീന, ബ്രസീൽ, ഫ്രാൻസ്, സ്പെയിൻ, പോർച്ചുഗൽ പോലെയുള്ള വമ്പൻ ടീമുകളുടെ കിരീട സാധ്യതകൾ.
1: അപ്പൊ ആരെക്കാൾ കൂടുതൽ ഇത്തവണ ആവശ്യം റൊണാൾഡോവിനാണ്. അതേസമയം തന്നെ ഓഫ് കോഴ്സ് അർജന്റീൻ ഫാൻസിന് മെസ്സിക്ക് വേണ്ടി വീണ്ടും നേടണമെന്നുണ്ട്, അല്ലെങ്കിൽ നെയ്മർ ബ്രസീലിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു നിൽക്കുന്ന ബ്രസീലിയൻ ഫാൻസ് ഉണ്ട്. ലുക്ക മോഡ്രിച്ചിനെ സ്നേഹിക്കുന്ന പ്രത്യേകിച്ച് റയൽ മാഡ്രിഡ് ഫാൻസിന് ക്രൊയേഷ്യ ജയിക്കണമെന്നുണ്ട്. ആ നിലയ്ക്ക് പഴയ കളിക്കാരുടെ ഒരു ഇൻഫ്ലുവൻസ് ഇപ്പോഴും ഉണ്ടാവും.
0: വേൾഡ് കപ്പ് 2026 സ്പെഷ്യൽ സ്മാർട്ട് ടോക്ക്. അതിഥിയായി എത്തുന്നു ഫുട്ബോൾ അനലിസ്റ്റ് കരുൺ.
2: കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് നിസയ്ക്കൊപ്പം വെള്ളിയാഴ്ച രാത്രി 8 മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മുതൽ. ബ്രോട്ട് യു ബൈ
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
2: ഇൻ അസോസിയേഷൻ വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
4: ചെന്നൈ ബീറ്റ്സ്,
5: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
6: എന്താ ആട്ടോ പോതുമാക്കൊള്ളണ്ട്.

0: places.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now, available on Vodafone Shuf app.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
1: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: നമസ്കാരം, ഞാൻ കുഞ്ചാക്കോ ബോബൻ.
7: യു ആർ ലിസണിംഗ് ടു
6: റേഡിയോ സുനോ 91.7 FM. കേട്ട്

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ആളുകളുണ്ടല്ലോ, നമ്മളിൽ പലർക്കും അങ്ങനെയുള്ള ഒരു മടിയുണ്ട്. അപ്പൊ അങ്ങനെ മടിയുള്ള ആളുകൾക്ക് ഓട്സിനേക്കാൾ മികച്ചൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. അതിപ്പോ വേവിച്ച് കഴിച്ചാലാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഓവർനൈറ്റ് ഓട്സ് ആയിട്ട് കഴിച്ചാലും ശരി, ഇത് സംഭവമൊക്കെയാണ്. അപ്പൊ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് എങ്ങനെ കഴിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ ഓവർ നൈറ്റ് ഓട്സിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ തലേ ദിവസം രാത്രി തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേന്ന് തണുപ്പോടുകൂടി കഴിക്കുന്ന ഒരു വിഭവമാണ് ഓവർ നൈറ്റ് ഓട്സ് എന്ന് പറയുന്നത്. ഓട്സിനെ പാലോ തൈരോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു ഐറ്റത്തിലേക്ക് കുതിർത്തി

കുതിർത്തി രാത്രി മുഴുവൻ കുതിർത്തി വെക്കുന്നു. കുതിർന്ന് കഴിയുമ്പോൾ അതിന് ഒരു പുതിയ രുചിയും പുതിയ രൂപമൊക്കെ വരും. അതിലേക്ക് കുറച്ച് നട്ട്സ് ഫ്രൂട്ട്സ് ഇതെല്ലാം കട്ട് ചെയ്തിട്ട് രാവിലെ കഴിക്കുകയാണെങ്കിൽ അടിപൊളി. രാവിലെ സമയമില്ലാത്ത ആളുകൾക്ക് ഇതൊരനുഗ്രഹം തന്നെയാണ് ഈ ഓവർ നൈറ്റ് ഓട്സ് എന്ന് പറയുന്നത്. മീൽസ് റെഡിയുടെ വിശേഷങ്ങൾ തീരുന്നില്ല, കേട്ടുകൊണ്ടേയിരിക്കുക ഇത് റേഡിയോ സുനോ.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: പുണ്ണി അപ്പോ ഉണ്ണല്ലേ?
1: നമ്മളൊക്കെ ഈ അടുത്ത കാലത്തായിട്ട് കേട്ട് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ ഉപയോഗിച്ചു വരുന്ന ഒരു വാക്കാണ് ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത്. അപ്പോ ഈ ബോഡി ഷെയ്മിങ്ങിന്റെ ഇപ്പൊ പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാല് അല്പം തടി കൂടുതലാണെങ്കിൽ അവരെ അങ്ങനെ പറയുമ്പോൾ നമുക്കതൊരു വിഷമമുണ്ടെന്ന കാര്യമാണ്. ഇപ്പൊ പലരും തടി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ്. വീൽ സ്റ്റഡിയും അങ്ങനെ ഒരു നെട്ടോട്ടത്തിലേക്ക് എത്തുകയാണ്. ഇപ്പൊ എന്തായാലും രാവിലെ തന്നെ വിശദമായ പാചകം ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരായിരിക്കില്ല മിക്ക ആൾക്കാരും. പക്ഷെ പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം എന്ന തടി വെക്കുകയും ചെയ്യരുത്. അപ്പൊ അങ്ങനെയുള്ള ചില വിഭവങ്ങളെ കൂടി ഇന്നത്തെ മീൽ സ്റ്റഡി പരിചയപ്പെടുത്തുന്നുണ്ട്. അതിലേറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്, നമുക്ക് ഇവിടെയാണെങ്കിലും ധാരാളം മുരിങ്ങയില നമുക്ക് കിട്ടും. അപ്പോ കടലമാവ് മുരിങ്ങയില ദോശ, കടലമാവിനൊപ്പം ഇലക്കറികൾ ചേർത്തിട്ട പോഷക സമൃദ്ധമായ ഒരു വിഭവം അല്ലെങ്കിൽ ഒരു ദോശ. ആദ്യം കടലമാവ് ദോശമാവിന്റെ പരുവത്തിൽ അത് കലക്കി വെക്കുക. അതിനുശേഷം ചീനച്ചട്ടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് മുരിങ്ങയില, സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതൊക്കെ ഇട്ട് വഴറ്റി കൊടുക്കുക. ഇത് ഇളക്കി മാവ് ദോശക്കല്ലിൽ ഒഴിച്ച് അത് ചുട്ടെടുക്കുക. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രമേഹ രോഗികള്, ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലുള്ള അവസ്ഥ ആളുകള്, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരു മികച്ച ഭക്ഷണം കൂടിയാണ് ഈ നമ്മുടെ കടലമാവ് മുരിങ്ങയില ദോശ എന്ന് പറയുന്നത്. ചട്നിക്കൊപ്പോ സാമ്പാറിനൊപ്പോ ഒക്കെ ചേർത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു ഗംഭീര ഐറ്റം. വിഭവങ്ങളുടെ വിശേഷങ്ങൾ തീരുന്നില്ല, ഇത് മീൽ സ്റ്റഡി.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഹായ്, ഞാൻ ഫിലിം ഡയറക്ടർ സജി സുരേന്ദ്രൻ. ഖത്തറിന്റെ ഏറ്റവും ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പുണ്ണി അപ്പൊ ഉണ്ണല്ലേ?
1: കേട്ടുകൊണ്ടിരിക്കുന്നത് മീൽസ് റെഡിയാണ്, കൂടെയുള്ളത് അപ്പുണ്ണിയാണ്. നേരത്തെ നമ്മളൊരു കടലമാവ് മുരിങ്ങയില ദോശ ഉണ്ടാക്കിയില്ലേ, ഇനി വളരെ സമൃദ്ധമായ പ്രോട്ടീൻ സമൃദ്ധമായ ഒരു ദോശ ഉണ്ടാക്കാനായിട്ട് പോവാണ്. നമ്മൾ ഇട്ടു കൊടുത്തിരിക്കുന്ന പേര് തന്നെ പ്രോട്ടീൻ ദോശ ആണ്. അപ്പൊ രാവിലെ പ്രോട്ടീൻ സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത് ഒരു ദിവസം മുഴുവൻ ഊർജം നിലനിർത്താനും അതുപോലെ തന്നെ വിശപ്പില്ലാതെ നിൽക്കാനും ഒക്കെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിനായിട്ട് പ്രത്യേകിച്ച് പുറത്തുനിന്ന് വാങ്ങേണ്ട സംഭവങ്ങളൊന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് തന്നെ ചെയ്യാവുന്നതാണ്. ചെറുപയറുണ്ടാവും, കടല ഉണ്ടാവും, വൻപയർ ഉണ്ടാവും, സോയാബീൻ്റെ പരിപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ഉഴുന്നുണ്ടാവും. ഇതെല്ലാം ഓരോ സ്പൂണ് വീതം എടുത്ത് രാത്രി വെള്ളത്തിൽ കുതിർക്കാൻ ഇടുക. എന്നിട്ടിത് രാവിലെ മികച്ച രീതിയിൽ കഴുകി കൊടുത്തതിന് ശേഷം മിക്സിയിലിട്ട് ദോശപ്പരുവത്തിൽ അടിച്ചെടുക്കുക, മാവായിട്ട് അടിച്ചെടുക്കുക. ഇതിന് എന്നിട്ട് ദോശ ചൂടുക. ഇനി ഇതിന്റെ കൂടെയുള്ള കോംബോ എന്ന് പറഞ്ഞാൽ ഉള്ളിച്ചമ്മന്തി ആണെങ്കിലും ശരി, തക്കാളി ചട്നി ആണെങ്കിലും ശരി, അത് കൂട്ടി കഴിക്കുന്ന സ്വാദ് ഹാഹാ ഗംഭീരം. ശരീരത്തിന് ആവശ്യമായ ആന്റി ഓക്സിഡന്റുകൾ കൂടെ ഇത് നൽകുന്നു എന്നുള്ളതും ഈ പ്രോട്ടീൻ ദോശയുടെ പ്രത്യേകതയാണ്. മീൽസ് റെഡിയുടെ വിശേഷങ്ങളാണ് കൂടെയുള്ളത് അപ്പുണ്ണിയാണ്.
0: Chennai beats
2: double head of the hour in the art of podumakkolanda.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടി.
1: പുണ്യവചനങ്ങളിലൂടെ ദൈവം ഏറ്റവും വേഗം പ്രതിഫലം നൽകുന്നത് ദാനത്തിനും കുടുംബബന്ധം ചേർക്കുന്നതിനുമാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

0: പുണ്ണി അപ്പോ ഉണ്ണല്ലേ?
1: എല്ലാ ദിവസവും മീൽസ് റെഡി അവസാനിപ്പിക്കുന്ന സമയത്ത് ഒരല്പം മധുരം കൊടുത്തിട്ടാണ് നമ്മൾ പോവാറുള്ളത്. അപ്പൊ എന്തായാലും ഇന്നും വളരെ രുചികരമായ ഒരു സ്വീറ്റ് ഐറ്റം കൂടെ നമ്മൾ തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. നമുക്കറിയാം ക്യാരറ്റ് എന്ന് പറയുന്ന സാധനം, ക്യാരറ്റിന്റെ പോഷക ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ എത്രമാത്രമാണെന്നറിയോ? അതായത് ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ സ്കിന്നിന്റെ ആരോഗ്യം നിലനിർത്താൻ, അതുപോലെ തന്നെ വൈറ്റമിൻ സി ഉണ്ട്. ഇതിനെപ്പറ്റി പറയുന്ന പ്രകൃതിദത്തമായ ഒരു എനർജി ബൂസ്റ്റർ എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന വിഭവം, ഒരു മൂന്ന് വലിയ ക്യാരറ്റ്, ഒരു നാല് മുട്ട, ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി, നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര, നെയ്യ് ആവശ്യത്തിന് വേണം, പിന്നെ അര ടീസ്പൂൺ ഏലക്കാപ്പൊടി വേണം. ആദ്യം ക്യാരറ്റ് മുഴുവനായി നന്നായി ഗ്രേറ്റ് ചെയ്ത് വെക്കുക. ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റ് നെയ്യിൽ വറുത്ത് അതിൽ കുറച്ച് മാറ്റിവെക്കുക. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് മുട്ടയും പഞ്ചസാരയും പാൽപ്പൊടിയും ഏലക്കാപ്പൊടിയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഈ മിക്സ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം അതിലേക്ക് ക്യാരറ്റ് ചേർത്ത് ഇളക്കുക. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിൽ നെയ്യ് ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇനി പകുതി വേവാകുമ്പോൾ ബാക്കി വെച്ച ക്യാരറ്റ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് അലങ്കരിച്ച് ചെറിയ തീയിൽ വേവിക്കുക. ഒരു 20 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുത്താൽ അടിപൊളി ക്യാരറ്റ് പോള എന്നാണ് നമ്മൾ ഇതിനെ പേരിട്ടിരിക്കുന്നത്. ക്യാരറ്റ് പോള റെഡിയായി.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

നമസ്കാരം, അസ്സലാമു അലൈക്കും. സമയം അങ്ങനെ 12 മണി കഴിഞ്ഞിരിക്കുകയാണ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 FM-ൽ ഇനി മുൻചുള്ള മാപ്പിള പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇഷൽ ഖത്തറിന്റെ സമയമാണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്കിഷ്ടപ്പെട്ട നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മാപ്പിള പാട്ടുകൾ ഇഷൽ ഖത്തറിലൂടെ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം 5000917 എന്ന നമ്പറിലേക്ക്. ഇനി നമുക്ക് നല്ലൊരു ഗസല് കൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്താലോ. ഗസലുകൾ, ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന കുറച്ച് മുഖങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു പ്രവാസ ലോകത്ത് നിൽക്കുന്ന സമയത്ത് ഗസലുകളോട് നമുക്ക് വല്ലാത്തൊരു പ്രണയമാണ്. അതിപ്പോ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള ഗസലുകൾ മാത്രം കേൾക്കുന്ന ഒരുപാട് പ്രവാസികൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലെ. മലയാള ഗസൽ ഗായകൻ തന്നെ പ്രമുഖൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളെല്ലാവരും ഒറ്റ വാക്കാൽ ഉത്തരം പറയുന്നത് ഉമ്പായി എന്നായിരിക്കും അല്ലെ. പി എ ഇബ്രാഹിം എന്ന ഉമ്പായി. അദ്ദേഹം നമുക്ക് സമ്മാനിച്ച ഗസൽ ഗാനങ്ങൾ ഇന്നും എന്നും നമ്മുടെയൊക്കെ ഓർമ്മകളിൽ തിങ്ങി നിൽക്കാറുണ്ട്. അദ്ദേഹം നിരവധി പഴയ ചലച്ചിത്ര ഗാനങ്ങൾ തന്റെ തനതായ ഗസൽ ആലാപന ശൈലി കൊണ്ട് പുനരാവിഷ്കരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഗസലുകളെല്ലാം നമുക്ക് ഇപ്പോഴും പ്രിയപ്പെട്ടതാണല്ലേ. ഉമ്പായിയും സച്ചിദാനന്ദനും ചേർന്ന് ഒരുക്കിയ ശ്രദ്ധേയമായ ഗസൽ ഗാന ആൽബമായിരുന്നു അകലേ മൗനം പോൽ. അതോടൊപ്പം മോയിൻ വി കുറിപ്പ് എഴുതിയ ഗാനങ്ങൾക്ക് ഉമ്പായി ശബ്ദാവിഷ്കരണം ചെയ്ത ആൽബമായിരുന്നു പാടുക സൈകൾ പാടുക. ഉമ്പായിയും എം ജയചന്ദ്രനുമായി ചേർന്ന് നോവൽ എന്ന സിനിമയ്ക്ക് സംഗീതവും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഒരുപാട് ഒരുപാട് ഗാനങ്ങൾ, ഒരിക്കൽ നീ പറഞ്ഞു, പ്രാണസഖി, ഒരു നിളാതീരത്ത്, അങ്ങനെ നമ്മൾ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരുപാട് മനോഹരമായിട്ടുള്ള പാട്ടുകൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മനോഹരമായൊരു ഗാനത്തിന് ശേഷം നമുക്ക് തിരിച്ചെത്താം ഇത് റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ബാങ്കിന്റെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

കഴിഞ്ഞ ഒരാഴ്ചയിൽ ഒരുപക്ഷെ സോഷ്യൽ മീഡിയ തുറക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ മനസ്സുകൾക്ക് അല്പം ഭാരമേറിയ ദിവസങ്ങളായിരുന്നു എന്ന് പറയാം. മലയാള സിനിമാ ലോകത്തെ വലിയൊരു നക്ഷത്രമാണ് കഴിഞ്ഞ ജൂൺ 6 നമ്മെ വിട്ടുപിരിഞ്ഞത്. ഹൃദയം തുറന്ന് നമ്മളെയൊക്കെ ചിരിപ്പിക്കാൻ പഠിപ്പിക്കുകയും പിന്നീട് കണ്ണു നനയിക്കുന്ന അഭിനയത്തിലൂടെ നമ്മളെ ഓരോരുത്തരെയും വിസ്മയിപ്പിക്കുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട സലീമേട്ട് സലീം കുമാർ. റേഡിയോ സിനിമയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശിയാണ്. 2011 സലീം കുമാർ എന്ന മഹാനടൻ ദേശീയ അവാർഡ് സ്വന്തമാക്കിയത് ആദാമിന്റെ മകൻ അബു എന്ന മാസ്റ്റർ പീസ് ചിത്രത്തിലൂടെയാണ്. ജീവിതത്തിൽ ഒരൊറ്റ ആഗ്രഹവുമായി വിശുദ്ധമായ ഹജ്ജ് കർമ്മം ചെയ്യണമെന്ന ഒടുങ്ങാത്ത മോഹവുമായി ജീവിക്കുന്ന അബു എന്ന അത്തർ വിൽപ്പനക്കാരനെയാണ് അദ്ദേഹം അതിലൂടെ അവതരിപ്പിച്ചത്. ഒരു വിശ്വാസിയുടെ കാത്തിരിപ്പും പ്രാർത്ഥനയും ആത്മീയമായ ആഗ്രഹങ്ങളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന അതേ വികാരത്തോടുകൂടിയാണ് സലീമേടൻ ആ കഥാപാത്രത്തെ സ്ക്രീനിൽ ജീവിച്ചു തീർത്തത്. ആ പ്രിയ കലാകാരന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോകാം. അബുവിന്റെ ആത്മീയമായ ആ കാത്തിരിപ്പിന്റെ ഗാനം കേവലം ഒരു സിനിമാ പാട്ടിനപ്പുറം വലിയൊരു ആത്മീയ യാത്രയാണ് മക്ക മദീന എന്ന് തുടങ്ങുന്ന ആ ഒരു ഗാനത്തിലൂടെ റഫീഖ് അഹമ്മദ് നമുക്ക് കാണിച്ചു തരുന്നത്.

ലളിതവും എന്നാൽ ആഴമേറിയതുമായ വരികളല്ലേ. തന്റെ ജീവിതത്തിന്റെ ഏക ലക്ഷ്യം ആ പുണ്യഭൂമിയിൽ എത്തുക മാത്രമാണെന്ന് പറയുന്ന അബുവിന്റെ മനസ്സ് ഈ വരികളിൽ വ്യക്തമാണ്. ഈ വരികൾക്ക് ഭക്തിയും ആത്മീയതയും തുളുമ്പുന്ന ഒരു സൂഫി ശൈലിയിൽ ഈണം പകർന്നിരിക്കുന്നത് രമേശ് നാരായണനാണ്. ആ ഈണത്തിന്റെ അലയൊലികൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്നു. അതിലുപരി ഇന്ത്യൻ സംഗീത ലോകത്തെ ഇതിഹാസം ശങ്കർ മഹാദേവനും സംഗീത സംവിധായകൻ രമേശ് നാരായണനും ചേർന്ന് പാടുമ്പോൾ ആ ശബ്ദത്തിലെ ഗാംഭീര്യവും ആത്മാർത്ഥതയും നമ്മളെ പോലുള്ള കേൾവിക്കാരനിൽ ചെറിയൊരു ഉത്കണ്ഠയും ഒപ്പം വലിയൊരു ഭക്തിയും നിറയ്ക്കുന്നുണ്ട്. സലീമേട്ടന്റെ ഓർമ്മകളിൽ ആദാമിന്റെ മകൻ അബുവിലെ മക്ക മദീന എന്ന് തുടങ്ങുന്ന ആ ഒരു മനോഹര ഗാനത്തിന് ശേഷം തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ കേട്ട്.

റേഡിയോ സെനായിലൂടെ മാപ്പിളപ്പാട്ട് സ്പെഷ്യൽ ഷോ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആഷിയാണ്. സലീം കുമാർ എന്ന അതുല്യ കലാകാരൻ, അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത് കഴിഞ്ഞ June 6. അദ്ദേഹത്തിന്റെ വേർപാടിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോ ഇങ്ങനെ വന്നു പോകുന്നുണ്ടായിരുന്നു. അതിൽ എന്നെ ഏറെ ചിന്തിപ്പിച്ച ഒരു വീഡിയോ ഉണ്ടായിരുന്നു, കമൽ സംവിധാനം ചെയ്ത ഗ്രാമഫോൺ എന്ന സിനിമയോർമ്മയിലെ. ആ ചിത്രത്തിൽ സലീമേട്ടിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്, തബല ഭാസ്കരൻ. അതിലെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം പകർന്ന് ഭാവഗായകൻ പി ജയചന്ദ്രനും കെ എ ജീമനും ചേർന്നാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ഈ പാട്ടിനെ പറ്റി സലീമേട്ടൻ ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പാട്ടിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മുരളിച്ചേട്ടൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഗീതാ സലാം, എരഞ്ഞോളി മൂസക്ക, അവരാരും ഇപ്പൊ കൂടെയില്ല. ആ ഫ്രെയിമിൽ ഉണ്ടായിരുന്ന എല്ലാവരും പോയി. അതിൽ അവശേഷിക്കുന്ന ഒരേ ഒരാൾ ഞാൻ മാത്രമാണ് എന്നുള്ള കാര്യം. ഇപ്പോ ആ ഒരു പാട്ടിലെ ആ ഒരു ഫ്രെയിമിലെ ആരും നമ്മളോടൊപ്പം ഇല്ല. ഗ്രാമഫോൺ എന്ന ചിത്രം കൊച്ചിയുടെ മട്ടാഞ്ചേരി പശ്ചാത്തലമാക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. പഴയകാല കൊച്ചിയിലെ സംസ്കാരവും മാപ്പിളപ്പാട്ട് പാരമ്പര്യവും ഒക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് വിദ്യാസാഗർ ഈ ഒരു പാട്ട് ഒരുക്കിയിട്ടുള്ളത്. ഒരു വിരഹ ഗാനത്തിന്റെ എല്ലാ ഭാവങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഗാനം. മാപ്പിളപ്പാട്ടിന്റെ തനിമയും വിരഹത്തിന്റെ നോവുമുള്ള ഒരു സുന്ദര ഗാനം എന്ന് വേണമെങ്കിലും നമുക്ക് ഈ ഒരു പാട്ടിനെ വിശേഷിപ്പിക്കാം. ഈ പാട്ടിൽ അഭിനയിച്ച അതുല്യ കലാകാരന്മാർ സലീം കുമാർ, മുരളിച്ചേട്ടൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഗീതാ സലാം, എരഞ്ഞോളി മൂസക്ക. ഈ അനശ്വര കലാകാരന്മാരുടെ ഓർമ്മകൾക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് എന്റെ ഇന്നും വന്നില്ല എന്ന ഗാനത്തിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
2: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പഴവ വില്ലേജ്.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000-1707. ഈ വേൾഡ് കപ്പിൽ നിർണായക ശക്തിയാകുന്ന യങ് പ്ലെയേഴ്സ് ആരൊക്കെ?
2: ഇത്രയധികം എമർജിങ് യങ് പ്ലെയേഴ്സ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് യങ് പ്ലെയേഴ്സ് കളിച്ചിരുന്ന വേറെ വേൾഡ് കപ്പ് ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുപോലുള്ള യങ്സ്റ്റേഴ്സ് ഈ പർട്ടിക്കുലർ വേൾഡ് കപ്പിനെ കളർഫുൾ ആക്കും എന്നുള്ളതിൽ സംശയമില്ല.
0: അർജന്റീന, ബ്രസീൽ, ഫ്രാൻസ്, സ്പെയിൻ, പോർച്ചുഗൽ പോലെയുള്ള വമ്പൻ ടീമുകളുടെ കിരീട സാധ്യതകൾ.
2: അപ്പൊ ആരെക്കാൾ കൂടുതൽ ഇത്തവണ ആവശ്യം റൊണാൾഡോവിനാണ്. അതേസമയം തന്നെ ഓഫ് കോഴ്സ് അർജന്റീന ഫാൻസിന് മെസ്സിക്ക് വേണ്ടി വീണ്ടും നേടണമെന്നുണ്ട്, അല്ലെങ്കിൽ നെയ്മർ ബ്രസീലിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു നിൽക്കുന്ന ബ്രസീലിയൻ ഫാൻസ് ഉണ്ട്. ലൂക്ക മോഡ്രിച്ചിനെ സ്നേഹിക്കുന്ന പ്രത്യേകിച്ച് റയൽ മാഡ്രിഡ് ഫാൻസിന് ക്രൊയേഷ്യ ജയിക്കണമെന്നുണ്ട്. ആ നിലയ്ക്ക് പഴയ കളിക്കാരുടെ ഒരു ഇൻഫ്ലുവൻസ് ഇപ്പോഴും ഉണ്ടാവും.
0: വേൾഡ് കപ്പ് 2026 സ്പെഷ്യൽ സ്മാർട്ട് ടോക്ക്. അതിഥിയായി എത്തുന്നു ഫുട്ബോൾ അനലിസ്റ്റ് കരുൺ.
3: കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് നിസയ്ക്കൊപ്പം വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ. ബ്രോട്ട് ടു യു ബൈ
4: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് വേർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്.
3: ഇൻ അസോസിയേഷൻ വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

മുൻചുള്ള മാപ്പിള പാട്ടിന്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. തലശ്ശേരി കല്യാണ പാട്ടുകൾ. ഈ പാട്ടുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ആ കല്യാണത്തിലെ വരന്റെയും വധുവിന്റെയും പേരുകൾ ആ പാട്ടിലൂടെ പറഞ്ഞു പോവുക എന്നുള്ളത്. വർഷങ്ങൾക്ക് മുൻപ് പീർ മുഹമ്മദാണ് ഈ ഒരു ട്രെൻഡ് കൊണ്ടുവരുന്നത്. അഴകിയിരുന്നോളേ വാ, അതുപോലെ തന്നെ പൂക്കൾ വിരിഞ്ഞു നിൽക്കും, ഈ പാട്ടുകളിലെല്ലാം ആ ഒരു വരന്റെയും വധുവിന്റെയും പേരുകൾ പറഞ്ഞു പോകുന്നുണ്ട്. അതൊക്കെ തലശ്ശേരിയിലെ പല കല്യാണ വീടുകളിലും നടന്ന ചടങ്ങുകളിലെ വധുവിന്റെയും വരന്റെയും ഒക്കെ പേരുകളായിരുന്നു. അത് പിന്നീട് ഗ്രാമഫോണിലേക്ക് റെക്കോർഡ് ചെയ്യപ്പെട്ടു. അവിടെ നിന്നും മാപ്പിളപ്പാട്ട് ആസ്വാദകർ ആ ഗാനങ്ങൾ ഏറ്റെടുത്തു. ഇന്നും മാപ്പിളപ്പാട്ട് പരിപാടികൾ എവിടെയൊക്കെ നടക്കുന്നുണ്ടോ അവിടെയൊക്കെ പീർക്കയുടെ ഒന്നോ രണ്ടോ പാട്ടെങ്കിലും പാടാതിരിക്കില്ല. ഭക്തി ഗാനങ്ങളും മറ്റു ഗാനങ്ങളും ഒക്കെ പീർക്ക വളരെ കുറച്ചേ പാടിയിട്ടുള്ളൂ. ഇപ്പോഴും പീർക്ക എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്നത് ഇത്തരം കല്യാണ പാട്ടുകൾ തന്നെയാണല്ലേ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആഘോഷങ്ങളുടെ പാട്ടുകാരൻ എന്ന് പറയുന്നത്. അതേസമയം കാഫ് മലകണ്ട പൂങ്കാറ്റേ, തിരുസഫ തളിർ പോലുള്ള പാട്ടുകളൊക്കെ മറ്റു രീതിയിൽ അദ്ദേഹം പാടിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ പ്രശസ്തനാക്കിയത് കല്യാണ പാട്ടുകൾ തന്നെയാണ്. പീർക്ക പാടിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് പടവാളും മിഴിയുള്ളോള്. ആ ഒരു ഗാനത്തിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോ സനോ, കൂടെയുള്ളത് ഞാൻ ആശയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂട്.

0: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
3: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

യുഗ്മഗാനങ്ങൾക്ക് മാപ്പിളപ്പാട്ടില് വലിയ പ്രസക്തിയൊന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടം. എന്നാൽ ആ സമയത്ത് യുഗ്മഗാന ശൈലിക്ക് മാപ്പിളപ്പാട്ടിൽ തുടക്കം കുറിച്ചത് പീർക്കയാണ്, പീർ മുഹമ്മദ്. മുൻചുള്ള മാപ്പിളപ്പാട്ടിന്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. പീർ മുഹമ്മദ് ശൈലജ, പീർ മുഹമ്മദ് സിബല്ല, പീർ മുഹമ്മദ് രഞ്ജിനി, ഈ കൂട്ടുകെട്ടൊക്കെ ഒരു കാലത്ത് മാപ്പിളപ്പാട്ട് ആസ്വാദകരുടെ ഇടയിൽ വലിയ സ്വീകാര്യത ലഭിച്ചതാണ്. ഇപ്പോഴും പീർ മുഹമ്മദ് എന്ന് പറയുമ്പോൾ അതിനോട് ചേർത്തുവെച്ച ശൈലജയെയും സിബല്ലയെയും ഒക്കെ ആളുകൾ പറയുന്നതിന് കാരണം അന്ന് ലഭിച്ച വലിയൊരു സ്വീകാര്യത തന്നെയാണ്. അതോടൊപ്പം തന്നെ നിരവധി പ്രശസ്തരായ മാപ്പിളപ്പാട്ട് കവികളുടെ പാട്ടുകൾ പാടാനും പീർ മുഹമ്മദിന് സാധിച്ചിട്ടുണ്ട്. പി ടി അബ്ദുറഹ്മാൻ, സി എച്ച് വെള്ളിക്കുളങ്ങര, അസീസ് കൊറാട്ട്, ഒ അബൂമാഷ് തുടങ്ങിയ പാട്ടെഴുത്തുകാരെ കൊണ്ട് പാട്ടെഴുതിക്കാൻ പീർ മുഹമ്മദിന് കഴിഞ്ഞിരുന്നു. മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംഗീത സംവിധായകരായ എ ടി ഉമ്മർക്കയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കൂട്ടുകെട്ട് വലിയ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. ആ ഗാനങ്ങളാണ് അഴകീരുന്നോളേവ, കാഫുമല കണ്ട പൂങ്കാറ്റെ തുടങ്ങിയ പാട്ടുകൾ. എ ടി ഉമ്മർക്കയുടെ ശിക്ഷണത്തിലും സംഗീത സംവിധാനത്തിലും ഒരുപാട് പാട്ടുകൾ പാടാൻ പീർ മുഹമ്മദിന് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ ഭാഗ്യമായാണ് അദ്ദേഹം കരുതിയിരുന്നത്. കാഫു മലകണ്ട പൂങ്കാറ്റ് എന്ന ഹിറ്റ് ഗാനത്തിന് ശേഷം തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ, കൂടെയുള്ളത് ഞാൻ ആശയാണ്. കേട്ട് കേട്ട് കൂട്ടു.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

മാപ്പിളപ്പാട്ടിന്റെ സുവർണ കാലഘട്ടത്തിൽ എല്ലാവരും കേൾക്കാൻ കൊതിച്ചിരുന്ന ഒരു ശബ്ദം. ആലപ്പുഴ എം എ അസീസ് തനതായ ഈണത്തിലും താളത്തിലുമാണ് അദ്ദേഹം മാപ്പിളപ്പാട്ടുകൾ അവതരിപ്പിച്ചിരുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാപ്പിളപ്പാട്ട് സ്പെഷ്യൽ ഷോ ആണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. ആലപ്പുഴ അസീസ് അദ്ദേഹം ഒരു ഗായകൻ എന്നതിലുപരി മികച്ചൊരു കഥാപ്രസംഗ കലാകാരൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ കഥാപ്രസംഗങ്ങളിൽ നിറഞ്ഞു നിന്നത് ഇസ്ലാമിക ചരിത്ര സംഭവങ്ങളായിരുന്നു. അതിൽ ഏറ്റവും പ്രശസ്തമായ കഥാപ്രസംഗ കൃതിയാണ് ഉഹുദ് രണഭൂമി. ഇതിന്റെ ഓഡിയോ കാസറ്റുകൾ ഒരു കാലത്ത് കേരളത്തിലെ മുസ്ലിം വീടുകളിൽ നിത്യ സാന്നിധ്യമായിരുന്നു. ഹസ്ബി റബ്ബി ജല്ലല്ല, ഇലാഹി ഏകരാം നിന്നിൽ തുടങ്ങിയ ഭക്തി നിർഭരമായ ഗാനങ്ങൾ ഇന്നും പഴയകാല മാപ്പിളപ്പാട്ട് പ്രേമികൾക്കിടയിൽ പ്രിയപ്പെട്ടതാണ്. ഇതിനെല്ലാം കാരണമായത് ആലപ്പുഴ എം എ അസീസും. ആലപ്പുഴ അസീസിന്റെ മിക്ക ഹിറ്റ് ഗാനങ്ങളുടെയും രചന നിർവഹിച്ചത് അദ്ദേഹത്തിന്റെ സുഹൃത്തായ എം എ റസാഖ് ആലപ്പുഴയായിരുന്നു. ഇവരുടെ കൂട്ടുകെട്ട് മാപ്പിളപ്പാട്ട് രംഗത്ത് ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുണ്ട്. ഈ രണ്ട് കലാകാരന്മാരെയും ഓർത്തുകൊണ്ട് ഇവരുടെ കൂട്ടുകെട്ടിൽ പിറന്ന ഹസ്ബി റബ്ബി ജല്ലല്ല എന്ന ഗാനത്തിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: നമസ്കാരം, ഞാൻ ഇന്ദ്രജിത് സുകുമാരൻ.
3: യു ആർ ലിസണിംഗ് ടു
2: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സിനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

അമൃത പമഗിരി. ഈ ഒരു പാട്ട് കേൾക്കാത്ത മലയാളികൾ തന്നെ ചുരുക്കമായിരിക്കും അല്ലേ? ഫംഗ്ഷൻസ് ഏതാണെങ്കിലും സംഗ്രഹ പമഗിരി പാടുന്ന സമയത്ത് എല്ലാവരും കൂടി ജോയിൻ ചെയ്ത് ആ ഒരു പാട്ട് പാടുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലേ, ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. കേട്ടോണ്ടിരിക്കുന്നത് മാപ്പിളപ്പാട്ട് സ്പെഷ്യൽ ഷോ ആണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. വി എം കുട്ടി മാഷിനെ മാപ്പിളപ്പാട്ട് ലോകത്തെ ഇതിഹാസമാക്കി മാറ്റിയതിൽ സംഗ്രഹോമഗിരി എന്ന ഗാനത്തിന് വലിയ പങ്കുണ്ട്. അതുവരെ മാപ്പിളപ്പാട്ടിലുണ്ടായിരുന്ന രചനകളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് സംഗ്രഹോമഗിരിയുടെ രചന നിർവഹിച്ചിട്ടുള്ളത്. അറബി മലയാളം പാട്ടുകളിലെ ഇശലികളുടെ മനോഹാരിത ഈ പാട്ടിൽ വ്യക്തമായി തന്നെ കാണാം. അതുപോലെ തന്നെ സംഗീതത്തിലെ സ്വരസ്ഥാനങ്ങളെ വരികളുമായി കോർത്തിണക്കിയാണ് ഈ ഒരു പാട്ട് എഴുതിയിട്ടുള്ളത്. കർണാടക സംഗീതത്തിലെ സാ രീ ഗ മ പ ധ നി എന്ന സ്വരങ്ങളെ മാപ്പിളപ്പാട്ടിലെ ഇശലികളുമായി സമന്വയിപ്പിച്ചു എന്നതാണ് ഈ ഒരു പാട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സംഗ്രഹ പമഗിരി എന്ന് തുടങ്ങുന്ന വരികൾ തന്നെ സംഗീത സ്വരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതോടൊപ്പം അന്നുവരെ കണ്ടിരുന്ന സാധാരണ ഗാനമേളകളിൽ നിന്നും വ്യത്യസ്തമായി കേൾവിക്കാരെ ആവേശഭരിതരാക്കുന്ന ഒരു പ്രത്യേക വേഗത അഥവാ ടെമ്പോ ഈ ഒരു പാട്ടിനുണ്ടല്ലേ. വി എം കുട്ടി മാഷ് തന്റെ സ്റ്റേജ് ഷോകളിൽ ഈ പാട്ട് പാടുമ്പോൾ സദസ് മുഴുവൻ താളത്തിനൊപ്പം കൈയടിക്കുമായിരുന്നു. ഇപ്പോഴും അതിന് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഈ ഒരു പാട്ടിന്റെ രചന നിർവഹിച്ചിട്ടുള്ളത് ടി കെ കുട്ടിയാണ്. അടുത്തായിട്ട് സംഗ്രഹോമഗിരി കേട്ടാലോ. കേട്ടിട്ട് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം. കൂടെയുള്ളത് ഞാൻ ആശി.

0: നമസ്കാരം.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000 1707.

0: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതിനോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം.
0: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.

മഞ്ജുള മാപ്പിളപ്പാട്ടിന്റെ വിശേഷങ്ങളാണ് കേട്ടോണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആഷിയാണ്. മിതാദ്, മദീദ്, ജദീദ്, ലദീദ് ഇങ്ങനെ തുടങ്ങി ഒട്ടേറെ ആൽബങ്ങളുടെ പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് മിന്നി മറഞ്ഞു പോകുന്ന ഒരുപാട് ഗാനങ്ങളും മുഖങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലെ. അങ്ങനെ മിതാദ് എന്ന ആൽബത്തിൽ വന്നിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള ഒരു പാട്ടുണ്ട്. മിതാദ് എന്ന ആൽബത്തില് ഒ എം കരുവാരക്കുണ്ടിന്റെ വരികൾക്ക് കെ എ ലത്തീഫ് ഈണം നൽകി എം എ ഗഫൂറും സിബല ശേഷിയും കൂടി പാടിയ മനോഹരമായിട്ടുള്ള ഒരു പാട്ടല്ലേ. മിതാദ് അടക്കമുള്ള ആൽബങ്ങളിലെ പാട്ടുകളുടെ ഒരു ചെറിയ പിറവിയുടെ കഥയിലേക്ക് പോയാലോ. ഈ പാട്ടുകളെല്ലാം പിറക്കുന്നത് എറണാകുളത്ത് വെച്ചിട്ടാണ്. ഓരോ പാട്ടിനും ആദ്യം ഉണ്ടായിരുന്നത് ഈണമായിരുന്നു. ഈണമിടുമ്പോൾ സംഗീത സംവിധായകർ ഹാർമോണിയത്തിലോ കീബോർഡിലോ ഒക്കെ സ്വരങ്ങൾ വായിച്ചു തരും. അങ്ങനെയാണ് ഒ എം കരുവാരക്കൊണ്ട് ഓരോ പാട്ടിന്റെയും രചന നിർവഹിച്ചിരുന്നത്. അദ്ദേഹം അതിനനുയോജ്യമായിട്ടുള്ള വാക്കുകൾ എഴുതും. മിക്കവാറും അദ്ദേഹം ഡമ്മി ആയിരിക്കും എഴുതുക, പിന്നീട് ഒറിജിനൽ എഴുതും. അങ്ങനെ മലയാളത്തിലെ ആദ്യ മ്യൂസിക് ആൽബം എന്ന നിലയിൽ ചാനലുകളെല്ലാം മിതാദിലെ ഓരോ പാട്ടുകളും സ്വീകരിച്ചു തുടങ്ങി. പക്ഷെ നമ്മളിപ്പോ കേട്ട ഹുസ്നുൽ ജമാലെ, ബദറുൽ മുനീർ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടിലേക്ക് വരുമ്പോൾ മിതാദ് എന്ന ആൽബത്തിലെ പല ഗാനങ്ങളും ചിത്രീകരിച്ചെങ്കിലും ഈ ഒരു പാട്ടിന് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ബദറുൽ മുനീർ, ഹുസ്നുൽ ജമാൽ എന്ന കൃതിയുടെ പശ്ചാത്തലത്തിലാണ് ഒ എം കരുവാരെ കൊണ്ട് ഈ ഒരു ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. എങ്കിലും ഈ ഒരു ഗാനം എല്ലാവർക്കും സുപരിചിതമാണ്. ആ ഒരു പാട്ടിന് ശേഷം തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ കേട്ട്.

റേഡിയോ സിനോ, റേഡിയോ സിനോ 91.7 FM, ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Apple Podcast and Google Podcast. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

ഈണമൊത്ത ഒരീശ്വർ. കോഴിക്കോട് അബൂബക്കർ എന്ന മാപ്പിളപ്പാട്ട് കലാകാരന്റെ ജീവിതത്തെ കുറിച്ച് ഇങ്ങനെ പറയാം. കേട്ടുകൊണ്ടിരിക്കുന്നത് മാപ്പിളപ്പാട്ട് സ്പെഷ്യൽ ഷോ ആണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. മാപ്പിളപ്പാട്ട് ആസ്വാദകരുടെ, പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാരുടെ സ്വകാര്യ അഹങ്കാരമായ ഔക്കുഭായി എന്ന കോഴിക്കോട് അബൂബക്കർ, അദ്ദേഹത്തിന്റെ ഒരു പാട്ടിനെ പറ്റിയിട്ടാണ് ഞാൻ ഇനി പറയുന്നത്. 2019 പുറത്തിറങ്ങിയ ഒരു ഗാനം.

മുഹബത്തിൻ കുഞ്ഞബ്ദുള്ള എന്ന സിനിമയിൽ ഷഹബാസ് അമൻ പാടി ഹിറ്റാക്കിയിട്ടുള്ളൊരു പാട്ടല്ലേ. ഈ ഒരു പാട്ട് കേട്ട കുറച്ചു പേരെങ്കിലും 28 വർഷം പുറകോട്ട് പോയിട്ടുണ്ടാകും. പ്രണയവും വിരഹവും കൂടെ മധുരം കിനിയുന്ന ഓർമ്മകളുടെ കുട്ടിക്കാലവും ഒക്കെ ചേർത്ത് ബാപ്പു വെള്ളിപ്പറമ്പ് എഴുതിയ ഈ വരികൾക്ക് ഗൃഹാതുരത തുളുമ്പുന്ന ഈണം നൽകിയത് മാപ്പിളപ്പാട്ട് ഇനങ്ങളുടെ സുൽത്താൻ എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ സ്വന്തം കോഴിക്കോട് അബൂബക്കറിക്കായിരുന്നു. അന്ന് ഈ പാട്ട് പാടിയത് സതീഷ് ബാബു എന്ന ഗായകനാണ്. ലെബൈക്ക എന്ന കാസറ്റിന് വേണ്ടിയിട്ട് ആ ഒരു പാട്ടിന്റെ കുറച്ച് ഭാഗം വെക്കാൻ വലിയ ക്ലിയർ ഇല്ല.

ബാപ്പു വെള്ളിപ്പറമ്പിന്റെ വരികൾ കോഴിക്കോട് അബൂബക്രക്കയുടെ സംഗീതം. മുഹബ്ബത്തിൻ കുഞ്ഞബ്ദുള്ള എന്ന സിനിമയിൽ ഷഹബാസ് അമൻ പാടിയ വേർഷൻ. ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഇഷൽ ഖത്തറിന്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതുപോലെ ഒത്തിരി വിശേഷങ്ങളുമായിട്ട് അടുത്ത വെള്ളിയാഴ്ച 12 മണിയാവുമ്പോൾ കേട്ടിക്കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Katos Happiness Frequency
0: Radio Sino.
2: The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: ഹായ്, ഞാൻ ജോജു ജോർജ്.
5: യു ആർ ലിസണിംഗ് ടു റേഡിയോ
4: സുനോ. കപ്പറിലെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ.
1: ഈ ലോകത്ത് മറ്റൊരാളുടെ രഹസ്യം മറച്ചുവെക്കുന്ന ഏതൊരാളുടെയും രഹസ്യവും നാളെ പരലോകത്ത് വെച്ച് അല്ലാഹുവും മറച്ചുവെക്കുന്നതാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Ee offer 2026 June 13 vare maatram. Ningalude aduthulla Joyalukkas store innu thanne sandarshikku.
3: Joyalukkas, world's favorite jeweler.
4: Hi, namaskaram. Naan Manoj Kejayan.
5: Digambaran.
6: Thiranurayum ചുരുൾ മുടി.
5: You are listening to Radio Suno
4: 91.7.

0: This is Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Spotify
1: and
0: Ghana.
1: ിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട്, ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
0: ഈ വേൾഡ് കപ്പിൽ നിർണായക ശക്തിയാകുന്ന യങ് പ്ലെയേഴ്സ് ആരൊക്കെ?
2: ഇത്രയധികം എമർജിംഗ് യങ് പ്ലെയേഴ്സ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് യങ് പ്ലെയേഴ്സ് കളിച്ചിരുന്ന വേറെ വേൾഡ് കപ്പ് ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുപോലുള്ള യങ്സ്റ്റേഴ്സ് ഈ പർട്ടിക്കുലർ വേൾഡ് കപ്പിനെ കളർഫുൾ ആക്കും എന്നുള്ളതിൽ സംശയമില്ല.
0: അർജന്റീന, ബ്രസീൽ, ഫ്രാൻസ്, സ്പെയിൻ, പോർച്ചുഗൽ പോലെയുള്ള വമ്പൻ ടീമുകളുടെ കിരീട സാധ്യതകൾ.
2: അപ്പൊ ആരെക്കാൾ കൂടുതൽ ഇത്തവണ ആവശ്യം റൊണാൾഡോവിനാണ്. അതേസമയം തന്നെ ഓഫ്കോഴ്സ് അർജന്റീൻ ഫാൻസിന് മെസ്സിക്ക് വേണ്ടി വീണ്ടും നേടണമെന്നുണ്ട്, അല്ലെങ്കിൽ നെയ്മർ ബ്രസീലിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു നിൽക്കുന്ന ബ്രസീലിയൻ ഫാൻസ് ഉണ്ട്. ലൂക്കാ മോഡ്രിച്ചിനെ സ്നേഹിക്കുന്ന പ്രത്യേകിച്ച് റയൽ മാഡ്രിഡ് ഫാൻസിന് ക്രൊയേഷ്യ ജയിക്കണമെന്നുണ്ട്. ആ നിലയ്ക്ക് പഴയ കളിക്കാരുടെ ഒരു ഇൻഫ്ലുവൻസ് ഇപ്പോഴും ഉണ്ടാവും.
0: വേൾഡ് കപ്പ് 2026 സ്പെഷ്യൽ സ്മാർട്ട് ടോക്ക്. അതിഥിയായി എത്തുന്നു ഫുട്ബോൾ അനലിസ്റ്റ് കരുൺ.
3: കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് നിസയ്ക്കൊപ്പം വെള്ളിയാഴ്ച രാത്രി 8 മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മുതൽ. ബ്രോട്ട് യു ബൈ
4: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
3: ഇൻ അസോസിയേഷൻ വിത്ത്
5: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: You are listening to Radio Suno 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: നിലവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
3: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 June 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
6: ഓഫർ വാലിഡ് അൻടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ, more rewarding living. Terms and conditions apply.

0: ചെന്നൈ ബീറ്റ്സ്.
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: 91.7 FM.
1: Qatar's happiness frequency. ിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ, മോർ rewarding living. Terms and conditions apply.

0: You are listening to Radio Suno 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: ഈ വേൾഡ് കപ്പിൽ നിർണായക ശക്തിയാകുന്ന യങ് പ്ലെയേഴ്സ് ആരൊക്കെ?
4: ഇത്രയധികം എമർജിംഗ് യങ് പ്ലെയേഴ്സ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് യങ് പ്ലെയേഴ്സ് കളിച്ചിരുന്ന വേറെ വേൾഡ് കപ്പ് ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുപോലുള്ള യങ്സ്റ്റേഴ്സ് ഈ പർട്ടിക്കുലർ വേൾഡ് കപ്പിനെ കളർഫുൾ ആക്കും എന്നുള്ളതിൽ സംശയമില്ല.
3: അർജന്റീന, ബ്രസീൽ, ഫ്രാൻസ്, സ്പെയിൻ, പോർച്ചുഗൽ പോലെയുള്ള വമ്പൻ ടീമുകളുടെ കിരീട സാധ്യതകൾ.
4: അപ്പൊ ആരെക്കാൾ കൂടുതൽ ഇത്തവണ ആവശ്യം റൊണാൾഡോവിനാണ്. അതേസമയം തന്നെ ഓഫ് കോഴ്സ് അർജന്റൈൻ ഫാൻസിന് മെസ്സിക്ക് വേണ്ടി വീണ്ടും നേടണമെന്നുണ്ട്, അല്ലെങ്കിൽ നെയ്മാർ ബ്രസീലിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു നിൽക്കുന്ന ബ്രസീലിയൻ ഫാൻസ് ഉണ്ട്. ലുക്ക മോഡ്രിച്ചിനെ സ്നേഹിക്കുന്ന പ്രത്യേകിച്ച് റയൽ മാഡ്രിഡ് ഫാൻസിന് ക്രൊയേഷ്യ ജയിക്കണമെന്നുണ്ട്. ആ നിലയ്ക്ക് പഴയ കളിക്കാരുടെ ഒരു ഇൻഫ്ലുവൻസ് ഇപ്പോഴും ഉണ്ടാവും.
3: വേൾഡ് കപ്പ് 2026 സ്പെഷ്യൽ സ്മാർട്ട് ടോക്ക്. അതിഥിയായി എത്തുന്നു ഫുട്ബോൾ അനലിസ്റ്റ് കരുൺ.
5: കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് നിസയ്ക്കൊപ്പം വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ. ബ്രോട്ട് ടു യു ബൈ
6: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
5: ഇൻ അസോസിയേഷൻ വിത്ത്
7: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesukalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: This is Sainora here.
2: You are listening to
1: Radio Suno. Qatar's beloved radio Suno 91.5.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency. Now, available on Amazon Music.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
2: Assalamualaikum. Namaskaram. Naan Tharun Nodagara.
1: You're listening to Radio Suno.
2: Kapparinte Sundam Radio Station aya Radio Suno.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
3: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
2: ഈ വേൾഡ് കപ്പിൽ നിർണായക ശക്തിയാകുന്ന യങ് പ്ലെയേഴ്സ് ആരൊക്കെ?
4: ഇത്രയധികം എമർജിംഗ് യങ് പ്ലെയേഴ്സ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് യങ് പ്ലെയേഴ്സ് കളിച്ചിരുന്ന വേറെ വേൾഡ് കപ്പ് ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുപോലുള്ള യങ്സ്റ്റേഴ്സ് ഈ പർട്ടിക്കുലർ വേൾഡ് കപ്പിനെ കളർഫുൾ ആക്കും എന്നുള്ളതിൽ സംശയമില്ല.
2: അർജന്റീന, ബ്രസീൽ, ഫ്രാൻസ്, സ്പെയിൻ, പോർച്ചുഗൽ പോലെയുള്ള വമ്പൻ ടീമുകളുടെ കിരീട സാധ്യതകൾ.
4: അപ്പൊ ആരെക്കാൾ കൂടുതൽ ഇത്തവണ ആവശ്യം റൊണാൾഡോവിനാണ്. അതേസമയം തന്നെ ഓഫ് കോഴ്സ് അർജന്റൈൻ ഫാൻസിന് മെസ്സിക്ക് വേണ്ടി വീണ്ടും നേടണമെന്നുണ്ട്, അല്ലെങ്കിൽ നെയ്മർ ബ്രസീലിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു നിൽക്കുന്ന ബ്രസീലിയൻ ഫാൻസ് ഉണ്ട്. ലുക്ക മോഡ്രിച്ചിനെ സ്നേഹിക്കുന്ന പ്രത്യേകിച്ച് റയൽ മാഡ്രിഡ് ഫാൻസിന് ക്രൊയേഷ്യ ജയിക്കണമെന്നുണ്ട്. ആ നിലയ്ക്ക് പഴയ കളിക്കാരുടെ ഒരു ഇൻഫ്ലുവൻസ് ഇപ്പോഴും ഉണ്ടാവും.
2: വേൾഡ് കപ്പ് 2026 സ്പെഷ്യൽ സ്മാർട്ട് ടോക്ക്. അതിഥിയായി എത്തുന്നു ഫുട്ബോൾ അനലിസ്റ്റ് കരുൺ.
5: കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് നിസയ്ക്കൊപ്പം വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ. ബ്രോട്ട് ടു യു ബൈ
6: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
7: ജസ്റ്റ് ഫീൽ ലൈക്ക് യു
5: ഇൻ അസോസിയേഷൻ വിത്ത് Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodappam Malabar Promise nalguna complete transparency.

0: റേഡിയോ സിനോ 91.7 FM
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം
2: റേഡിയോ സിനോ.
3: സ്കോർ ബോർഡ്, an exclusive sports roundup show.
4: ലോകം കാൽപന്തോളം, അതാണ് ലോകം കാൽപന്തോളം ആവേശത്തിലേക്ക് ഇങ്ങനെ ചൂട് വെക്കുന്ന ഒരു ടൈമാണ് മലയാള മനോരമയുടെ ടൈറ്റിൽ കടമെടുത്ത് തന്നെ ഇന്നത്തെ സ്കോർ ബോർഡ് തുടങ്ങല്ലേ. ഹായ്, ഹലോ, വെൽക്കം വെൽക്കം ടു സ്കോർ ബോർഡ്. സ്കോർ ബോർഡിൽ കഥകളുടെ ആ ഒരു കെട്ടഴിക്കുന്ന സമയത്ത് ലോകം മുഴുവൻ കാൽപന്തിന്റെ ആവേശത്തിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. 4 വർഷത്തിലൊരിക്കൽ കാൽപന്തിന്റെ ലോകത്തിലേക്ക് പല ടീമുകളും ഏറ്റുമുട്ടുന്ന വമ്പൻ പോരാട്ടത്തിലേക്കൊക്കെ എത്തുമ്പോൾ ഒരുപാട് കഥകൾ, ഒരുപാട് ഇമോഷൻസ്, ഒരുപാട് വിജയങ്ങളുടെയും പരാജയങ്ങളുടെയും വീഴ്ചകളുടെയും ഉയർച്ചകളുടെയും അതുപോലെ താരോദയങ്ങളുടെ സൂപ്പർ ഡ്യൂപ്പർ ഡേയ്സിലേക്കാണ് നമ്മൾ കടന്നുകൂടിയിരിക്കുന്നത്. ഫുട്ബോളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് പന്ത് തട്ടുന്നത് മൈതാനങ്ങളിൽ മാത്രമല്ല, ഒരുപാട് ആളുകളുടെ ഹൃദയങ്ങളിലൂടെയാണ്. ഹൃദയങ്ങളിലൂടെ പന്ത് പാസ് ചെയ്ത് ചിലപ്പം കണ്ണീരിലേക്കും ചിലപ്പം പുഞ്ചിരിയിലേക്കും ചിലപ്പം ആർപ്പുവിളികളിലേക്കും ആഘോഷങ്ങളിലേക്കും കരച്ചിലുകളിലേക്കും ഒക്കെ നീണ്ടുപോകും. കാരണം ഓരോ മത്സരങ്ങളും നമ്മളുടെ ഹൃദയത്തുടുപ്പുകൾ പോലും ചിലപ്പം പുഞ്ചിരിയിലേക്കും ചിലപ്പം ആർപ്പുവിളികളിലേക്കും ആഘോഷങ്ങളിലേക്കും കരച്ചിലുകളിലേക്കും ഒക്കെ നീണ്ടുപോകും. കാരണം ഓരോ മത്സരങ്ങളും നമ്മളുടെ

ആരാധകർ പലയിടങ്ങളിലും ഇരുന്ന് ആവേശത്തോടുകൂടി ഒരു മത്സരത്തിന് ആർപ്പ് വിളിക്കുന്നുണ്ടാകും. ആവേശത്തോടുകൂടി അവരുടെ ഇഷ്ട താരത്തിനെ പിന്തുണയ്ക്കുന്നുണ്ടാകാം, സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകാം. ആ പിന്തുണകൾക്കും ഇഷ്ടങ്ങൾക്കും ചെറുത്ത് പിടിക്കലുകൾക്കും സ്നേഹങ്ങൾക്കും ഒക്കെ ഒരുപാട് ഒരുപാട് കഥകൾ പറയാനുണ്ടാകും. ആ കഥകളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ സ്കോർ ബോർഡ് നമ്മൾ കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. കവിത പോലെ സുന്ദരമായ ഫുട്ബോൾ ലോകത്തിന്റെ മനോഹരമായ കാവ്യം സ്കോർ ബോർഡിൽ ഇന്ന് നമുക്ക് എഴുതി തുടങ്ങാം. കൂടെ ഞാൻ അച്ചുവാണ്, റേഡിയോ സിനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മത് ബി, മത് ഫോൺ, മത് ഗൂത്ത്.
5: Hi everyone, this is Vijay Shadas.
6: You're listening to
5: Radio Suno 91.7 FM.

0: സ്കോർബോർഡ്, an exclusive sports roundup show.
1: വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ഇന്നൊരു കവിത എഴുതി പോവാണ്. ഹൃദയത്തിലൂടെ പന്ത് തട്ടിയുള്ള ഒരു യാത്രയാണ് ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ ആവേശത്തിലേക്ക്. ലോകം ഇങ്ങനെ കാലെടുത്ത് വെച്ച് ഓരോ നിമിഷങ്ങളിലും ഉറക്കം വരെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ത്രില്ലടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു നിമിഷം, ഞാൻ ഇന്ന് ഷോ ചെയ്ത് തുടങ്ങിയത് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ലോകം കാൽപന്തോളം എന്ന് പറയുന്ന ഒരു ടൈറ്റിലോടുകൂടിയാണ്. എന്ത് രസമുള്ളൊരു ടൈറ്റിലാണല്ലേ, ലോകം കാൽപന്തോളം. അതായത് കാൽപന്തിന്റെ ഓളത്തിലേക്ക് ലോകം ഇങ്ങനെ വഴുതി വീണിട്ടുള്ളൊരു നിമിഷമാണ്. മലയാള മനോരമയുടെ ടൈറ്റിൽ കടമെടുത്തിട്ടാണ് തുടങ്ങിയത്. പക്ഷേ ഒരു കാര്യം പറയാണ്ടിരിക്കാൻ പറ്റുമല്ലോ, ഓരോ എഴുത്തുകളും നമുക്ക് നൽകുന്ന ഒരു ജീവന്റെ ഒരു തേജസ് ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. കാരണം ഈ തവണത്തെ ആദ്യത്തെ ഗോൾ, വേൾഡ് കപ്പിൽ ആദ്യത്തെ ഗോൾ സ്കോർ ചെയ്തത് മലയാള മനോരമയാണെന്ന് പറയും. മനോരമ വേൾഡ് കപ്പിന്റെ ഈ ഒരു ലോഞ്ചിങ് ഡേയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പത്രം പ്രസന്റ് ചെയ്തിട്ടുള്ള രീതി, അവരുടെ ആ ഒരു ടീമിന് ഒരു കിടിലൻ ഹാറ്റ്സ് ഓഫ് കൊടുക്കണം. കാരണം ഒരു ഒരു രണ്ട് വാതിലുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ രണ്ട് വാതിലുകളിൽ ഫുട്ബോൾ ലോകത്തെ രണ്ട് സാമ്രാജ്യങ്ങളാണ്, രണ്ട് രാജ്യങ്ങളല്ല, രണ്ട് വ്യക്തികളാണ്, ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും. അവർ രണ്ടുപേരുടെ വാതിൽ തുറക്കുന്ന രീതിയിലുള്ള ഒരു സങ്കല്പത്തിൽ, യഥാർത്ഥത്തിൽ ആ പേപ്പർ രണ്ട് പീസായിട്ട് കട്ട് ചെയ്ത് ഒരു വാതിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പലരും വീഡിയോസിലും പത്രങ്ങളിലൂടെ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ആ വാതിൽ തുറക്കുമ്പോഴാണ് ലോകം കാൽപന്തോളം എന്ന് പറയുന്ന ഈ ഒരു ടൈറ്റിൽ വരുന്നത്. അതായത് ഒരു കാര്യം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് വിശ്വസിപ്പിക്കുക എന്നുള്ളത്, പത്രത്തിലെ എഴുത്തിനോടൊപ്പം തന്നെ ഒരു കാര്യത്തെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒരു എനർജി ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. എന്തായാലും അതിന്റെ പിന്നിലുള്ള ആ ഒരു എഫേർട്ടിന് വലിയൊരു കയ്യടി കൊടുത്തേ പറ്റൂ. എന്തായാലും ഈ ഒരു കാൽപന്തോളത്തിൽ ലോകം ഇങ്ങനെ ഓണായിട്ട് നിൽക്കുന്ന സമയത്ത് അതിൽ ആദ്യത്തെ സ്കോറിങ് മനോരമ നടത്തി. നമ്മളിപ്പം ഓരോ മത്സരങ്ങളുടെയും ആവേശത്തിനോടൊപ്പം മത്സരങ്ങൾക്ക് പിന്നിലുള്ള കഥകൾ കേൾക്കാനും ഭയങ്കര ഇഷ്ടമായിരിക്കും. ആ കഥകളിൽ ഏറ്റവും എനർജി നൽകിയ കഥകളിൽ ഒന്നായിട്ട് ഈ ഒരു കാൽപന്തോളം കഥ, മനോരമയുടെ കഥ എനിക്ക് തോന്നി. പക്ഷെ ഒരുപാട് ഒരുപാട് ഇതുപോലെ രസകരമായിട്ടുള്ള ഇൻഫർമേഷൻസും അല്ലെങ്കിൽ രസകരമായിട്ടുള്ള പ്രസന്റേഷൻസും ഒക്കെ നമ്മൾ പലയിടങ്ങളിലും കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും കാൽപന്തോളം നിങ്ങൾക്ക് റേഡിയോ സിനിമയിൽ ഒരു തരത്തിലും മിസ് ചെയ്യില്ല. ഞങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാൽപന്തിൻ്റെ ആവേശവും ആഘോഷവും എത്തിക്കുന്നതായിരിക്കും. ഓരോ ഇമോഷൻസും അത് അതിൻ്റെതായ ശക്തിയിൽ കരുത്തിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും. സോ എന്തായാലും കേട്ടുകൊണ്ടേയിരിക്കുക, സ്കോർ ബോർഡിൽ നിന്ന് ആ ഒരു ഇമോഷൻസിലൂടെയാണ് പോകുന്നത്. ഇനി പാരമ്പര്യമായി കൈമാറി വന്ന ഒരു ആരാധക കൂട്ടത്തെ കുറിച്ച് പറയാനുണ്ട്. എന്താന്നല്ലേ, ഓടി ഒന്ന് പറയാം. കൂടെ ഞാൻ അച്ചുവാണ്. ഇത് സ്കോർ ബോർഡിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ ഓരോ 10,000.
3: പുണ്യവചനങ്ങളിലൂടെ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് നേടിയതിനേക്കാൾ ഉത്തമമായ ഒരാഹാരവും ആരും കഴിച്ചിട്ടില്ല.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
5: ഇപ്പോൾ മൈരിബ് ബാങ്കിനുള്ള സമയം.

Scoreboard, an exclusive sports roundup show. പാരമ്പര്യമായി കൈമാറി വന്ന ഒരു ആരാധക കൂട്ടത്തിന്റെ കഥ. അതേത് ആരാധക കൂട്ടം അല്ലെ? വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്, കൂടെ ഞാൻ അച്ചുവാണ്. അതെ, പാരമ്പര്യമായി കൈമാറി വന്ന കുറെ ആരാധക കൂട്ടങ്ങളുണ്ട്. അച്ഛനപ്പൂപ്പന്മാരുടെ കാലം മുതൽ ഞങ്ങൾ ഇന്ന ടീമിന്റെ കൂടെ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണെന്ന് പറയുന്ന ഒരു ചങ്ക് നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ ഒരു ചങ്കത്തി നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? ഉറപ്പായിട്ടും ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ബ്രസീൽ അർജന്റീന ഫാൻസ് ഉണ്ടാവും. വീട് മുതൽ അർജന്റീന ഫാൻസ് അല്ല ഫാൻസ് ആയിരിക്കും, ബ്രസീൽ ഫാൻസ് ആയിരിക്കും. അല്ലെങ്കിൽ പല പല ടീമുകളുണ്ട്. ഞാൻ ഏറ്റവും കൂടുതലായി കണ്ടിട്ടുള്ള ഈ രണ്ട് ടീമുകളായതുകൊണ്ടാണ് ഇത് എടുത്തു പറഞ്ഞത്. പക്ഷേ കാലങ്ങളായിട്ട് ഈ ടീമുകളോടൊപ്പം അടിയുറച്ച് നിൽക്കുന്ന കുറെ ഫാമിലീസ് ഉണ്ടെന്നേ. ഞാനിങ്ങനെ രാവിലെ ഷോ ചെയ്യുന്ന സമയത്ത്, ഷോയിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് പേര് അയച്ച മെസ്സേജുകൾ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആ മെസ്സേജുകളിൽ ഇന്നിന്ന കാര്യങ്ങളായിരുന്നു എടുത്തു പറഞ്ഞിട്ടുള്ളത്. പലരും മക്കൾക്ക് ആരാധന കൊണ്ട്, ഫ്രാൻസിന്റെ ആരാധന കൊണ്ട് മകനെ സിദാൻ എന്ന് പേരിട്ടവരെ കണ്ടു. അതുപോലെ തന്നെ അർജന്റീനയോടും മെസ്സിയോടും ഉള്ള ആരാധന കൊണ്ട് മെസ്സി എന്ന് മക്കൾക്ക് പേരിട്ട അച്ഛന്മാരെ കണ്ടു. അങ്ങനെ അങ്ങനെ ഒരുപാട് ആരാധനയുടെ കഥകൾ കാണുന്നുണ്ടായിരുന്നു. സോ ചില ആരാധനകൾ ഇതുപോലെ പാരമ്പര്യമായി കൈമാറി വരുന്നുണ്ടാവും അല്ലെ. ഇപ്പം നമ്മളുടെ മക്കളിലേക്ക് പാരമ്പര്യമായി കൈമാറുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ അച്ഛനമ്മമാര് നമുക്ക് പാരമ്പര്യമായി കൈമാറിയിട്ടുണ്ടാവും. ഫുട്ബോളിന് കിട്ടുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള, ഫുട്ബോളല്ല ഏത് ഗെയിമുകൾക്കാണെങ്കിലും അതിന് കിട്ടുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ചില മൊമെന്റ്സ് ഇതുപോലുള്ളതായിരിക്കും. പക്ഷേ നമ്മളെങ്കിൽ ഫുട്ബോളിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ നാടല്ല, നമുക്ക് നമ്മൾ നമ്മുടെ നാടിനെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുള്ളൊരു ഇമോഷൻ അവിടെ ഇല്ല. പക്ഷേ പല നാടുകളെ പല രീതിയിൽ പല പേരുകളാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ. അർജന്റീനയ്ക്കും ബ്രസീലിനും പോർച്ചുഗലിനും ഫ്രാൻസിനും ജർമ്മനിക്കും സ്പെയിനും ഇംഗ്ലണ്ടിനും തുടങ്ങി ഓരോ നാടിനും ഇവിടെ കിട്ടുന്ന കൈയടികളുണ്ടല്ലോ, അവരുടെ പ്രകടനങ്ങൾക്ക് കിട്ടുന്ന ഒരു പിന്തുണയുണ്ടല്ലോ, അത് ലോകത്തിന്റെ മറ്റൊരു കോണിലും പറ്റാത്ത വിധത്തിൽ കേരളത്തിന് മാത്രം സ്വാധീനമാകുന്ന ഒരു സൗന്ദര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവരെയും ഒരേപോലെ കാണാനും എല്ലാ ടീമുകളുടെയും സ്പോർട്സ്മാൻ സ്പിരിറ്റിനെ അതേപോലെ അങ്ങോട്ട് മനസ്സിലേക്ക് ഏറ്റെടുക്കാനും അതിനെ ആസ്വദിക്കാനും ആഘോഷിക്കാനും കഴിയുന്നത് മലയാളത്തിന്റെ കരുത്തായിട്ട് ഇവിടെ തോന്നുകയാണ്. എന്നാലും ഫുട്ബോളിന് വേണ്ടിയിട്ട് ലോകം ഇങ്ങനെ കത്തിക്കേറുന്ന ടൈമിൽ, ലോകം ഇങ്ങനെ കാത്തിരിക്കുന്ന ടൈമിൽ, ലോകം മുഴുവൻ എത്തി നോക്കുന്ന ഒരു സ്ഥലമായിട്ട് നമ്മുടെ കേരളവും മാറുകയാണ്. കേരളത്തിൽ ഓരോ ആഘോഷങ്ങളും കേരളത്തിൽ ഓരോ തയ്യാറെടുപ്പുകളും ഫുട്ബോൾ ലോകത്തെ തന്നെ ഞെട്ടിക്കുന്നുണ്ട്, ഫുട്ബോൾ ലോകത്തെ തന്നെ കൈയടിപ്പിക്കുന്നുണ്ട്. അതാണ്ടാ കേരളം. ഏത് ഗെയിമാണെങ്കിലും സ്നേഹത്തോടെ ഹൃദയത്തോടെ നമ്മൾ മലയാളികൾ ചേർത്ത് പിടിക്കും, എന്നിട്ട് അത്രമാത്രം സ്നേഹത്തോടെ അതങ്ങോട്ട് ആഘോഷിക്കും. ആഘോഷങ്ങൾ തുടരട്ടെ. കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സിനിമയിൽ വേൾഡ് കപ്പ് ആവേശപ്പൊടിപൂരവുമായി സ്കോർ ബോർഡിന്റെ ടൈമാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
2: Joyalukkas, world's favorite jeweler.
0: ഈ വേൾഡ് കപ്പിൽ നിർണായക ശക്തിയാകുന്ന യങ് പ്ലെയേഴ്സ് ആരൊക്കെ?
3: ഇത്രയധികം എമർജിംഗ് യങ് പ്ലെയേഴ്സ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് യങ് പ്ലെയേഴ്സ് കളിച്ചിരുന്ന വേറെ വേൾഡ് കപ്പ് ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുപോലുള്ള യങ്സ്റ്റേഴ്സ് ഈ പർട്ടിക്കുലർ വേൾഡ് കപ്പിനെ കളർഫുൾ ആക്കും എന്നുള്ളതിൽ സംശയമില്ല.
0: അർജന്റീന, ബ്രസീൽ, ഫ്രാൻസ്, സ്പെയിൻ, പോർച്ചുഗൽ പോലെയുള്ള വമ്പൻ ടീമുകളുടെ കിരീട സാധ്യതകൾ.
3: അപ്പൊ ആരെക്കാൾ കൂടുതൽ ഇത്തവണ ആവശ്യം റൊണാൾഡോവിനാണ്. അതേസമയം തന്നെ ഓഫ് കോഴ്സ് അർജന്റൈൻ ഫാൻസിന് മെസ്സിക്ക് വേണ്ടി വീണ്ടും നേടണമെന്നുണ്ട്, അല്ലെങ്കിൽ നെയ്മർ ബ്രസീലിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു നിൽക്കുന്ന ബ്രസീലിയൻ ഫാൻസ് ഉണ്ട്. ലൂക്ക മോഡ്രിച്ചിനെ സ്നേഹിക്കുന്ന പ്രത്യേകിച്ച് റയൽ മാഡ്രിഡ് ഫാൻസിന് ക്രൊയേഷ്യ ജയിക്കണമെന്നുണ്ട്. ആ നിലയ്ക്ക് പഴയ കളിക്കാരുടെ ഒരു ഇൻഫ്ലുവൻസ് ഇപ്പോഴും ഉണ്ടാവും.
0: വേൾഡ് കപ്പ് 2026 സ്പെഷ്യൽ സ്മാർട്ട് ടോക്ക്. അതിഥിയായി എത്തുന്നു ഫുട്ബോൾ അനലിസ്റ്റ് കരുൺ.
4: കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് നിസയ്ക്കൊപ്പം വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ. ബ്രോട്ട് ടു യു ബൈ
5: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
4: ഇൻ അസോസിയേഷൻ വിത്ത്
6: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodoppam Malabar Promise nalkunna complete transparency-um.
7: Hello, namaskaram. Njan Ajay Varghese.
8: You are listening to
7: Radio Sunon KTK

Scoreboard. An exclusive sports roundup show. ഈ തവണ ഏത് ടീമിനോടൊപ്പമാണ്? സ്കോർ ബോർഡിനോട്, എന്നോട് ഈ ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. സ്കോർ ബോർഡ് എല്ലാ ടീമിനോടൊപ്പം ഉണ്ട്, നമ്മൾ എല്ലാ ടീമിനെയും കട്ടയ്ക്ക് പിന്തുണയ്ക്കുന്നുണ്ട്, പക്ഷെ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഉണ്ടാകുന്നതിൽ തെറ്റില്ലല്ലോ. വെൽക്കം ബാക്ക്, ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ഫിഫ വേൾഡ് കപ്പിന്റെ ആവേശം, ആവേശ പൊടിപൂരം ലോകം മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അതിന്റെ ഏറ്റവും മനോഹരമായ അധ്യായം കവിതകൾ എഴുതുന്നത് മലയാളികളാണ്. മലയാളത്തിന്റെ ആ ഒരു ഫുട്ബോൾ ആവേശം, ആഘോഷങ്ങൾ അത്രമാത്രം ലോകം പോലും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ സെലിബ്രേഷനുകളെ കുറിച്ചും പാരമ്പര്യമായി നമുക്ക് കൈമാറി വന്ന ആരാധക കൂട്ടങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു വരുന്ന സമയത്ത് എന്തായാലും ഏതൊരാൾക്കും ഒരു ആരാധന ടീം ഉണ്ടാവും, ആരാധന കഥാപാത്രം ഉണ്ടാവും, അവരെ പിന്തുണയ്ക്കുന്നുണ്ടാവും, സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ അത് തുറന്നു പറയുന്നതിൽ തെറ്റുള്ളതായിട്ട് എനിക്കും തോന്നുന്നില്ല. സോ എന്റെ ടീം അത് പോർച്ചുഗലാണ്, എന്റെ നായകൻ അത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണ്. തീർച്ചയായിട്ടും ഈ ഒരു തവണ ഏറ്റവും കൂടുതൽ ആരാധകർ ആഗ്രഹിക്കുന്നത്, ഇത് പറയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ എല്ലാവരും എന്നല്ല, കൂടുതൽ പേരും ആഗ്രഹിക്കുന്ന ഒരു പേരാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് ഒരു വേൾഡ് കപ്പ് കിട്ടിയാൽ കൊള്ളാം എന്നുള്ളൊരു ആഗ്രഹം പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ ശക്തമായ അർജന്റീന ഫാൻസും ബ്രസീൽ ഫാൻസും മറ്റ് ടീമുകളുടെ ഫാൻസും ഒക്കെ പറയുന്നുണ്ടാവും, വേണ്ട ഞങ്ങളുടെ ടീം തന്നെ തൂക്കിക്കോളാം, വേറെ ആർക്കും ഒരു കപ്പ് ഞങ്ങൾ കൊടുക്കൂല. അതാണ് സ്പോർട്സ് മാൻ സ്പിരിറ്റ്. ഓക്കെ, പക്ഷേ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന പേര് ഫുട്ബോൾ ലോകത്ത് നിറഞ്ഞു തുള്ളുമ്പി നിന്നിട്ട് വർഷങ്ങളായി. നേടാവുന്ന നേട്ടങ്ങളെല്ലാം അദ്ദേഹം നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഷെൽഫിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ കിരീടങ്ങളും അവിടെ ഭദ്രമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ഒരൊറ്റ സ്വപ്നം മാത്രം നീണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഫുട്ബോൾ വേൾഡ് കപ്പ് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു സ്വപ്നം. ഈ തവണ അദ്ദേഹം ഒറ്റയ്ക്കല്ല, കൂട്ടത്തിലൊരു വമ്പൻ പട തന്നെ കൂട്ടിനുണ്ട്. മധ്യനിരയിൽ ഏറ്റവും ശക്തമായ ഒരു ടീമുമായിട്ടാണ് പോർച്ചുഗൽ ഈ തവണ കളത്തിലേക്ക് ഇറങ്ങുന്നത്. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന കപ്പിത്താന്, പറങ്കിപ്പടയിന്റെ കപ്പിത്താന് കഴിയട്ടെ എന്നുള്ളൊരാഗ്രഹം പറങ്കിപ്പടയുടെ ആരാധകൻ എന്ന നിലയിൽ ഇങ്ങനെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. ഈ തവണത്തെ മത്സരങ്ങൾക്ക് കൂടുതൽ ആവേശം 48 ടീമുകൾ എത്തുന്നതോടുകൂടി ഡബിളാവും. അതുകൊണ്ട് തന്നെ മത്സരങ്ങൾ കൂടുതൽ ടൈറ്റ് ആവും, മത്സരങ്ങളിൽ വലിയ വലിയ അട്ടിമറികൾ ഏത് സമയത്ത് സംഭവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധ്യതകളുണ്ട്. പക്ഷേ ഏറ്റവും ശക്തമായ ഈ തവണത്തെ ഫേവറേറ്റ് ടീമുകളിൽ ഒന്ന് തന്നെയാണ് റൊണാൾഡോവിന്റെ പറങ്കിപ്പട എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, 2014 വേൾഡ് കപ്പിലോ 2010 വേൾഡ് കപ്പിലോ അല്ലെങ്കിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തുടക്കം കുറിച്ചിട്ടുള്ള 2006 വേൾഡ് കപ്പ് ോ നാട്ടിൽ എത്രമാത്രം ക്രിസ്ത്യാനോ ഫാൻസ് എന്നല്ല പോർച്ചുഗൽ ഫാൻസ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു കണക്കെടുത്ത് കഴിഞ്ഞാൽ വളരെ കുറവായിരിക്കും. ഓക്കെ, പലപ്പോഴും വേൾഡ് കപ്പിൽ റണ്ണറപ്പ് വരായിട്ടുള്ള ടീമൊക്കെയാണ്, പക്ഷേ എത്രമാത്രം ആരാധകരുണ്ടായിരുന്നു? വളരെ കുറവായിരുന്നു, ആഗ്രഹിച്ചവർ വളരെ കുറവായിരുന്നു. പക്ഷേ 2006 തൊട്ട് 2026 വരെയുള്ള 20 വർഷങ്ങളിലായിട്ട് പല വേൾഡ് കപ്പുകളിലായിട്ട് അതുപോലെ തന്നെ മറ്റ് മത്സരങ്ങളിലായിട്ട് ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രകടനങ്ങളൊക്കെ കൊണ്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കെട്ടിപ്പടുത്തു വരുത്തിയ ഒരു സാമ്രാജ്യം കൂടിയാണ് പോർച്ചുഗലിന്റെ ആരാധക കൂട്ടം. ആ ഒരു സാമ്രാജ്യത്തിന്റെ രാജാവ് മനോഹരമായ ഒരു അധ്യായം എഴുതി തന്നെ ഈ ഒരു വേൾഡ് കപ്പിൽ നിന്ന് പടിയിറങ്ങുന്നത് കാണാൻ കാത്തിരിക്കുന്നുണ്ടാവും. ആ സാമ്രാജ്യത്തിൽ മനോഹരമായ ഒരു അധ്യായം എഴുതാൻ അദ്ദേഹവും ആഗ്രഹിക്കുന്നുണ്ടാവും. എഴുതട്ടെ വേൾഡ് കപ്പിന്റെ സുവർണ അധ്യായം. കൂടെ ഞാൻ അച്ചുവാണ്. ഇത് സ്കോർ ബോർഡിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. Terms and conditions apply. You are

0: റേഡിയോ സിനോ 91.7 FM
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം
2: റേഡിയോ സിനോ.
3: സ്കോർ ബോർഡ്, എൻ എക്സ്ക്ലൂസീവ് സ്പോർട്സ് റൗണ്ട് അപ്പ് ഷോ.
4: ഫുട്ബോളിന്റെ ആവേശ പൊട്ടിപൂരം ഓണായി നിൽക്കുന്ന സമയത്ത്, കാൽപന്തോളത്തിൽ നമ്മളിങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു സമയത്ത്, വെൽക്കം ബാക്ക്, ദി സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. കാൽപന്തോളത്തിനിടയിൽ, ആ ഒരു ഓളത്തിനിടയിൽ ഇതിനെ മുക്കിക്കളയരുതേന്ന് ഹൃദയത്തിന്റെ കോണിൽ നിന്ന് ഒരു ക്രിക്കറ്റ് ആരാധകൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ തന്നെയാണ്. യെസ്, നേരെ പോകുന്നത് വേൾഡ് കപ്പിലേക്കാണ്. ഫുട്ബോൾ വേൾഡ് കപ്പിലേക്കല്ല, ക്രിക്കറ്റ് വേൾഡ് കപ്പിലേക്കാണ്. ക്രിക്കറ്റ് T20 വേൾഡ് കപ്പ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പുരുഷന്മാരുടെ അല്ല, വനിതകളുടെ വേൾഡ് കപ്പ് ഇങ്ങനെ ആവേശത്തോടുകൂടി ഇങ്ങനെ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു, തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ആവേശവും എക്സൈറ്റ്മെന്റും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത്, ഇന്ത്യയുടെ പെൺപട ഒരുപാട് പ്രതീക്ഷകളോടുകൂടി ഈ ഒരു ടൂർണമെന്റിൽ കപ്പ് നേടാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. ഈ ഒരു സമയത്ത് ഒരാളെ കുറിച്ച് പറയാണ്ടിരിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. കാരണം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പെൺപടയുടെ മുഖമായി മാറിയിട്ടുള്ള ഇന്ത്യയുടെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ, അത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് ടീമിന് വേണ്ടിയിട്ട് മുൻപിൽ നിന്ന് നയിക്കുന്ന നായിക. 2016 ഇന്ത്യക്ക് പുറത്തായിട്ടുള്ള ഒരു ഫോറിൻ ലീഗിൽ ആദ്യമായ ഒരു ഇന്ത്യൻ വനിതാ താരത്തിന് അവസരം കിട്ടിയത് ഹർമൻപ്രീത് കൗറിലൂടെ ആയിരുന്നു. സ്വന്തം നാട്ടില് ഒരു സാധാരണ ഗ്രാമമായിരുന്നു. ആ ഒരു ഗ്രാമത്തിൽ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു, പെൺകുട്ടികൾ ക്രിക്കറ്റ് കളിക്കിറങ്ങരുത്, പെൺകുട്ടികൾക്കുള്ള ഗെയിം അല്ല ക്രിക്കറ്റ്, ക്രിക്കറ്റ് ക്രിക്കറ്റ് എന്നുള്ളത്. പക്ഷേ അച്ഛന്റെ വലിയ ബാറ്റും എടുത്ത് അവൾ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയപ്പോൾ അടുത്ത വെല്ലുവിളി, അവിടെ ആൺകുട്ടികൾ മാത്രമാണ് ക്രിക്കറ്റ് ഗെയിം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്, വലിയ ചേട്ടന്മാരും അനിയന്മാരും മാത്രം. ഒരു പെൺകുട്ടി പോലും ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. പക്ഷെ അവിടെയും അവൾ വീണുപോയില്ല. ആ ചേട്ടന്മാരോടൊപ്പം, വലിയ ചേട്ടന്മാരും അനിയന്മാരും മാത്രം. ഒരു പെൺകുട്ടി പോലും ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. പക്ഷെ അവിടെയും അവൾ വീണുപോയില്ല. ആ ചേട്ടന്മാരോടൊപ്പം ക്രിക്കറ്റ് പ്രാക്ടീസ്

പുതിയ ടാഗ് ലൈൻ കഴിഞ്ഞ തവണ വേൾഡ് കപ്പ് നേടിക്കൊണ്ട് ഉറക്കം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും ആ ഒരു നായികയുടെ നേതൃത്വത്തിൽ ടി ട്വന്റി വേൾഡ് കപ്പ് സ്വപ്നങ്ങളുമായിട്ട് ഇന്ത്യൻ ടീം ഇറങ്ങുമ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. തകർക്ക പെൺപുലികൾ കപ്പുമായി വരുന്നത് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സിനോയിൽ യഥാർത്ഥത്തിൽ നമ്മൾ കാൽപ്പന്തോളത്തിലാണ്, ഒന്ന് ക്രിക്കറ്റ് ലോകത്തിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. ഇനിയും കാൽപ്പന്തോളത്തിൽ ഒരുപാട് ഒരുപാട് കഥകൾ ഓണാണ്. കൂടെ ഞാൻ അച്ചുവാണ്.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

Scoreboard, an exclusive sports roundup show. വെൽക്കം ബാക്ക്. കാൽപന്തോളത്തിൽ ഇങ്ങനെ പോവാണ്. മനോരമയുടെ റേറ്റിൽ വീണ്ടും വീണ്ടും കടമെടുത്ത് പറയാല്ലേ. വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ഇനി പോകുന്നത് എവിടേക്കാണെന്ന് അറിയാമോ? കേരളത്തിലേക്ക് തന്നെയാണ്. നാട്ടിൽ എന്ത് രസമായിട്ടാണ് ചിലർ പ്രൊമോഷൻസ് ചെയ്യുന്നത്. ഇത് സപ്ലൈകോന്റെ പ്രൊമോഷനാണ്. പക്ഷെ സപ്ലൈകോ ഒരു കിട്ടിയൻ സോക്കർ ഇലവനുമായിട്ട് വന്നിട്ടുണ്ട്. ശബരിയുടെ പല പ്രോഡക്ട്സുകൾക്കും വമ്പൻ ഓഫറുമായിട്ടാണ് വന്നേക്കുന്നത്. ഓഫറും ഫുട്ബോളും തമ്മിൽ എന്താ ബന്ധമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫറും ഫുട്ബോളും തമ്മിൽ ബന്ധമുണ്ട്. 11 ടീമുകളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ 11 ടീമുകൾക്കും ഓരോ പ്രോഡക്റ്റുകൾ വീതം നൽകിയിട്ടുണ്ട്. ഈ പ്രോഡക്റ്റുകളുടെ നേതൃത്വത്തിലുള്ള ടീമുകൾ ഓരോ ഗോൾ അടിക്കുമ്പോഴും ഈ പ്രോഡക്റ്റിന് 1% ഡിസ്കൗണ്ട്, 2 ഗോൾ അടിച്ചാൽ 2% ഡിസ്കൗണ്ട്, 3 ഗോൾ അടിച്ചാൽ 3, 4 അടിച്ചാൽ 4, 5 അടിച്ചാൽ 5% ഡിസ്കൗണ്ട്. സോ ടീമുകളുടെ ഗോൾ അനുസരിച്ച് ഓരോ ടീമുകൾക്കും സമ്മാന പെരുമഴ, അല്ല ഓഫർ പെരുമഴ കിട്ടാൻ വേണ്ടിയിട്ടുള്ള അവസരമാണ്. സംഭവം ബ്രസീലാണ് ഒരു ഗോൾ അടിക്കുന്നതെങ്കിൽ ശബരി മഞ്ഞൾപ്പൊടിയിൽ 1% ഡിസ്കൗണ്ട്. ഇനി പോർച്ചുഗലാണ് ഗോൾ അടിക്കുന്നതെങ്കിൽ ശബരി മുളകുപൊടിയിൽ 1% ഡിസ്കൗണ്ട് കിട്ടും. ഒരു ഗോളാണെങ്കിലാണ് കേട്ടോ 1% ഡിസ്കൗണ്ട്, 2 ആണെങ്കിൽ 2%. ഓക്കെ, നിങ്ങൾ അങ്ങനെ തന്നെ മനസ്സിലാക്കി കേട്ടോണേ. പിന്നെ ക്രൊയേഷ്യ ശബരി വെളിച്ചെണ്ണ നേതൃത്വം കൊടുക്കുന്നു. ഇംഗ്ലണ്ട് ശബരി ഉപ്പിനും, മൊറോക്കോ ശബരി ഹോട്ടൽ ബെൻ ടീക്കും, അതുപോലെ തന്നെ ഫ്രാൻസ് ശബരി ഗോൾ ടീക്കും, ജർമ്മനി ശബരി അപ്പം പൊടിക്കും, നെതർലൻഡ് ശബരി സാമ്പാർ പൊടിക്കും, സ്പെയിൻ ശബരി പുട്ട് പൊടിക്കും, അർജന്റീന ശബരി പായസം മിക്സിനും, ബെൽജിയം ശബരി സൂപ്പർ ഫൈൻ ഡെക്സ് ടീക്കും ഒക്കെ വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്തിരിക്കുകയാണ്. അമ്പോ എന്ത് രസമായിട്ടും ക്രിയേറ്റീവായിട്ടുമാണ് അവർ പോയിക്കുന്നത്. ഇതിന്റെ കമന്റ് ബോക്സിൽ കൂടുതൽ പേരും പറയുന്നതുകൊണ്ട് തന്നെ അമ്മമാർ ഏറ്റവും കൂടുതൽ ഈ തവണ അപ്പം ഗോൾ അടിക്കാൻ ആഗ്രഹിക്കുന്നത് ശബരി വെളിച്ചെണ്ണയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും, അതായത് ക്രൊയേഷ്യയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇപ്പോൾ എന്നാ വില ഇങ്ങനെ മാറി മറിയില്ല. അപ്പോൾ 1, 2, 3 ഗോളൊക്കെ അടിച്ചാൽ 3% ഡിസ്കൗണ്ട് ആയില്ലേ. അതുപോലെ ഓരോ ടീമുകളും അവരുടെ പെർഫോമൻസ് അനുസരിച്ച് നമുക്കൊരു ഡിസ്കൗണ്ട് കിട്ടുകയാണെങ്കിൽ, അർജന്റീന ഫാൻസ് ജയിച്ചു കഴിഞ്ഞാൽ പായസം ഉണ്ടാക്കി അങ്ങോട്ട് തകർക്കാം. കാരണം അർജന്റീനയുടെ കയ്യിലുള്ളത് ശബരി പായസം മിക്സ് ആണ്. എന്തായാലും മധുരവും സ്നേഹവും ഉപ്പും മുളകും മെരുവും എല്ലാം നിറഞ്ഞിട്ടുള്ള ആവേശം പലയിടങ്ങളിലും ഇങ്ങനെ ഓണായിരിക്കുകയാണ്. ഈ ഒരു ഫുട്ബോൾ കാലത്ത് ഓഫറുകളും ഓണാണ്. ഇതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തോരം ഓഫറുകൾ ഇനി നമ്മൾ പലയിടങ്ങളിലും കാണാൻ വേണ്ടിയിട്ടുമാണ്. ആരാധകരെ ശാന്തരാകുമെന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു മാസക്കാലം ആരാധകർ ശാന്തരാകില്ല. ഹൃദയത്തിൽ ഒരൊറ്റ മന്ത്രം മാത്രം, ലെറ്റ്സ് ഫുട്ബോൾ. കൂടെ ഞാൻ അച്ചുവാണ്. റേഡിയോ സുനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ, more rewarding living. Terms and conditions apply.
3: You are listening

0: Scoreboard, an exclusive sports roundup show.
1: വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്, ഇവിടെ ഞാൻ അച്ചാണ്. വേൾഡ് കപ്പ് ഇമോഷൻസിന്റെ കാലമാണ്. കഴിഞ്ഞ ദിവസം ഷോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് വന്നിട്ടുള്ള ഒരു മെസ്സേജാണ്. ആ ഒരു മെസ്സേജിൽ ഭയങ്കരമായ ഒരു ലൈഫ് ഉള്ളതായിട്ട് തോന്നി. ആ ഒരു മെസ്സേജിലൂടെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ആ ഒരു വിഷൽ ഇങ്ങനെ മനസ്സിലോട്ട് വന്നു. ഏത് വർഷമാണെന്ന് ഓർക്കുന്നില്ല ആ ഒരു മെസ്സേജിൽ. അതായത് വർഷങ്ങൾക്ക് മുൻപേ കുഞ്ഞായിരുന്ന സമയത്ത് അച്ഛനും ചേട്ടനും കൂടെ വേൾഡ് കപ്പിന് പോയിട്ടുള്ള ഓർമ്മകളായിരുന്നു ഷെയർ ചെയ്തിരുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛനും ചേട്ടനും കൂടെ ജീപ്പിൽ ദൂരെ ഒരിടത്താണ് മത്സരങ്ങൾ നടക്കുന്നത്. അവിടെ മാത്രമേ ടി വി ഉള്ളൂ. സോ ആ ഒരു സമയത്ത് അച്ഛനും ചേട്ടനും കൂടെ ജീപ്പിൽ കയറിയിട്ട് അവർ കുറേ നാട്ടുകാർ കാണും. അവരെല്ലാവരും കൂടെ രാത്രിയിൽ ഉറക്കമൊഴിച്ച് വേൾഡ് കപ്പ് കാണാൻ വേണ്ടിയിട്ട് പോകും. വേൾഡ് കപ്പ് കണ്ടിട്ട് തിരിച്ചു വരും. തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് കുഞ്ഞായതുകൊണ്ട് അന്ന് മത്സരങ്ങൾ കാണാനൊന്നും കൊണ്ടുപോകത്തില്ലായിരുന്നു. അവർ രണ്ടുപേരും ഇരുന്ന് മത്സരങ്ങളെക്കുറിച്ച് പറയുന്നതും അതിൻ്റെ ആവേശമൊക്കെ ഷെയർ ചെയ്യുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ തോന്നുമായിരുന്നു. മറഡോണ കഥകളൊക്കെ കേട്ടിരുന്ന് അർജന്റീനയുടെ വലിയ ആരാധകനായിട്ടുള്ള ഒരാളുടെ മെസ്സേജായിരുന്നു. ആ ചേട്ടൻ ആ സ്നേഹത്തോടുകൂടി മെസ്സേജുകൾ പറഞ്ഞു. പിന്നീട് 90s ആയപ്പോഴത്തേക്ക് വേൾഡ് കപ്പുകൾ കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ അവസരം ഒരുങ്ങി. പക്ഷേ ചുറ്റുപാടുള്ള വീടുകളിൽ ടി വി ഉള്ളൊരു വീട് തൻ്റെ വീട് മാത്രമായിരുന്നു. വേൾഡ് കപ്പിനോട് ആവേശമുള്ള 3-4 ആ വീട്ടിലുണ്ടായതുകൊണ്ട് നാട്ടിൽ ഒരുവിധം എല്ലാവരും ആ വീട്ടിലേക്ക് വന്നിട്ടായിരുന്നു മത്സരങ്ങൾ കാണുന്നത്. ആ മത്സരങ്ങൾ കാണാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഓരോരുത്തരും രാത്രി 3 മണിക്കും ഉറക്കമൊഴിച്ചിരുന്ന് മത്സരങ്ങൾ കാണുന്നതും ഇതിനിടയിൽ മത്സരം ഒന്ന് ചെറുതായിട്ട് ലാഗായി കഴിഞ്ഞാൽ പതിയെ ഉറങ്ങിപ്പോകുന്നതും മത്സരങ്ങൾക്കിടയിലുള്ള ആവേശങ്ങളും ബഹളങ്ങളും ഒക്കെ ചേർത്തിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു മെസ്സേജാണ്. ഇത് കേൾക്കുമ്പം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെയും പലരുടെയും മനസ്സിലൂടെ എന്തോരം കഥകൾ പോയിട്ടുണ്ടാകും. ഒരു പക്ഷേ നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനമ്മമാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കഥകളായിരിക്കാം, ചേട്ടന്മാർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കഥകളായിരിക്കാം, കസിൻസ് പറഞ്ഞു തന്നിട്ടുള്ള കഥകളായിരിക്കാം, അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുള്ള കഥകളായിരിക്കാം. നാട്ടിലെ ഫുട്ബോൾ ആവേശത്തിന് അങ്ങനെ ഒരു തീവ്രതയുണ്ട്. ഉറക്കം പോലും മാറ്റിവെക്കുന്ന കുറച്ച് കാലങ്ങൾ എന്ന് പറയാം. 3-2 ഒക്കെ ഉറക്കമൊഴിച്ച് ഇരുന്ന് മത്സരങ്ങളൊക്കെ കണ്ടിട്ട് അടുത്ത ദിവസം രാവിലെ പണിക്ക് പോകുന്ന ആളുകളുടെ നാടാണ്, സ്കൂളിൽ പോകുന്ന ആളുകളുടെ നാടുകളാണ്. സ്നേഹത്തോടുകൂടിയാണ് ഈ ഒരു ഗെയിമിനെ കണ്ടിട്ടുള്ളത്. സ്നേഹത്തോടുകൂടിയാണ് പലരും ഈ ഒരു ഗെയിമിനെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. സോ ഫുട്ബോളിൻ്റെ ഈ ഒരു സമയം പലർക്കും ജോലി തിരക്കുകൾക്കിടയിൽ പോലും ഉറക്കം മാറ്റിവെച്ചിട്ടുള്ള ഈ ഒരു കാലം ആഘോഷത്തിൻ്റെ പെരുമഴക്കാലമാണ്. എന്തായാലും ആഘോഷം ഇങ്ങനെ അടിപൊളിയായിട്ട് അടിച്ചു പൊളിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകട്ടെ. ഇനിയും കഥകളിവിടെ വെയിറ്റിംഗ് ആണ്. ദ സ്കോർ ബോർഡിൻ്റെ ടൈം കൂടെ ഞാൻ അച്ചുവാണേ.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
0: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഹായ്, ഞാൻ ധർമ്മജൻ ബോൾഗാട്ടി.
0: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സിനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

Scoreboard, an exclusive sports roundup show. ഹൃദയത്തിൽ കവിത എഴുതാണ്, ആ ഒരു കവിതയുടെ പേര് ഫുട്ബോൾ എന്നുള്ളതാണ്. വെൽക്കം ബാക്ക്, സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ഹൃദയത്തിൽ കവിതയും ഉപന്യാസവും കഥകളും ഒക്കെ എഴുതി തീർക്കുന്ന മനോഹരമായ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത്. ഫുട്ബോൾ ആവേശത്തിൽ, ആഘോഷത്തിൽ, ആർത്തിരമ്പലിൽ നമ്മൾ ഇങ്ങനെ കഥകൾ പറഞ്ഞു മുന്നോട്ട് പോയിട്ട് ഇന്നത്തെ സ്കോർ ബോർഡിന്റെ ടൈമാണ്. എനിക്ക് ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ. ഫുട്ബോൾ ആവേശം പലയിടങ്ങളിലും ഓണാണ്. നമ്മൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്കിടയിൽ വലിയ രീതിയിൽ തന്നെ ഫുട്ബോളിന്റെ എക്സൈറ്റ്മെന്റ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. ഓരോ ഇടങ്ങളിലും ലൈവ് പ്രക്ഷേപണങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ഫാൻ സോണുകൾ സെറ്റായിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഇവിടെയും ഓണായി നിൽക്കുന്ന ഒരു ടൈമാണ്. പക്ഷെ നാട്ടിലേക്ക് പോകുമ്പോൾ നാട്ടിലെ വൈബ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഒരുപാട് അഭിമാനത്തോടു കൂടി ഒരു ഫുട്ബോൾ പ്രേമിയാണെങ്കിൽ ലോകത്തിൻ്റെ ഏത് കോണിലുള്ള, അപ്പോൾ പ്രവാസികളായ നമുക്ക് ഇവിടെ ഏത് കോണിലുള്ള ഒരു ഫുട്ബോൾ ആരാധകനോടും പറയാം. അത് അർജന്റീന ആണെങ്കിലും, ബ്രസീൽ ആണെങ്കിലും, പോർച്ചുഗൽ ആണെങ്കിലും, ഫ്രാൻസ് ആണെങ്കിലും, ജർമ്മനി ആണെങ്കിലും, നമുക്ക് പ്രവാസികൾക്ക് മനസ്സ് തുറന്നു പറയാം, നീ എൻ്റെ നാട്ടിലോട്ട് വാ, വെൽക്കം ടു കേരള. കാരണം കേരളത്തിൻ്റെ ഹൃദയത്തിലാണ് ഫുട്ബോൾ തട്ടുന്നത് എന്നുള്ളത്. കേരളത്തിലെ ഫുട്ബോളിന്റെ ആവേശം ലോകത്തെവിടെയും പോയാൽ കിട്ടൂല. ഒരു പക്ഷേ വേൾഡ് കപ്പ് വേദികൾക്കപ്പുറം ഏറ്റവും മനോഹരമായി ഫുട്ബോൾ ആഘോഷിക്കുന്ന നാടുകളിലൊന്ന്. ഇത് നമ്മുടെ നാടിനെ കുറിച്ചുള്ള എക്സൈറ്റ്മെന്റിൽ പറയുമ്പോഴാണ് നമ്മൾ ഇത്ര ഹൈപ്പ് കയറ്റി പറയുന്നത്. മറ്റ് പല നാടുകൾക്കും പല പല കഥകൾ പറയാൻ വേണ്ടിയിട്ടുണ്ടാവും. പക്ഷെ കേരളത്തിന്റെ ഈ ഒരു ഫുട്ബോൾ സ്നേഹത്തിന് അതിവിശാലമായ ഒരു നിഷ്കളങ്കതയുണ്ട്, വല്ലാത്തൊരു സ്നേഹമുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ പാരമ്പര്യമായി കൈമാറി വന്നിട്ടുള്ള സ്നേഹത്തിന്റെ, ഇഷ്ടത്തിന്റെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അങ്ങനെ കുറെ കഥകൾ നമുക്ക് പറയാൻ വേണ്ടിയിട്ടുണ്ടാവും. എന്നാലും വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് നാടൊരുങ്ങി. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുമ്പ് നമ്മൾ സ്കോർ ബോർഡ് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളതായിരുന്നു, വേൾഡ് കപ്പിന്റെ ആവേശമൊന്നും നാട്ടിൽ പഴയപോലെ വരുന്നില്ലല്ലോ, ഈ തവണ വേൾഡ് കപ്പിന് ആവേശമില്ലേ. 90s കിഡ്സ് ഒക്കെ ലോകത്തിന്റെ പല കോണുകളിലായിട്ട് പ്രവാസികളൊക്കെ ആയിട്ട് പോയോണ്ടാണോ വേൾഡ് കപ്പിന് ആവേശമില്ലാത്തത്? പുതിയ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് 2K കിഡ്സിനൊന്നും ഈ വേൾഡ് കപ്പിനോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് സംശയങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സംശയങ്ങളോടൊക്കെ അവർക്ക് തിരിച്ച് മറുപടി പറയാനുള്ളത് ഒരൊറ്റ മറുപടി മാത്രമാണ്, ഞങ്ങളും ഞങ്ങളുടെ ഹൃദയത്തിലാണ് ഈ ഒരു ഗെയിമിനെ ഏറ്റെടുത്തിരിക്കുന്നത്. ലേറ്റാ വന്നാലേ ലേറ്റസ്റ്റാ വരും. ഇപ്പൊ ഓണായി തുടങ്ങിയപ്പോഴത്തേക്ക് പിള്ളേരെ സെറ്റൊക്കെ അങ്ങോട്ട് ഓണായെന്നേ, കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഉഷാറായെന്നേ. അങ്ങനെ വേൾഡ് കപ്പിന്റെ ഓളം ഓണായി നിൽക്കുന്ന സമയത്ത് ഇനിയും വേൾഡ് കപ്പിനെ കുറിച്ച് ഒരുപാട് ഒരുപാട് കഥകൾ പറയാൻ വേണ്ടിയിട്ടുണ്ട്. പറഞ്ഞാലും തീരാത്തത്ര വിശാലമായിട്ടുള്ള ഒരു ഫുട്ബോൾ ലോകം നമ്മുടെ ചുറ്റിൽ ഇങ്ങനെ ഉരുണ്ട് നിൽക്കല്ലേ. പക്ഷേ ഇന്നത്തെ ടൈം കഴിഞ്ഞ് ഞാനങ്ങോട്ട് ഡാറ്റ പറയുമ്പോൾ നെക്സ്റ്റ് വീക്കെൻഡിൽ സ്കോർ ബോർഡിൽ വീണ്ടും കുറെ സ്നേഹവുമായി കുറെ ആവേശമായിട്ട് ഞാൻ ഓടിയെത്താം. കൂടെ ഞാൻ അച്ചുവായിരുന്നേ. റേഡിയോ സിനോയിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Sino. Radio Sino. 91.7 FM. Qatar's favorite radio station.
1: ിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: ഈ വേൾഡ് കപ്പിൽ നിർണായക ശക്തിയാകുന്ന യങ് പ്ലെയേഴ്സ് ആരൊക്കെ?
4: ഇത്രയധികം എമർജിംഗ് യങ് പ്ലെയേഴ്സ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് യങ് പ്ലെയേഴ്സ് കളിച്ചിരുന്ന വേറെ വേൾഡ് കപ്പ് ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുപോലുള്ള യങ്സ്റ്റേഴ്സ് ഈ പർട്ടിക്കുലർ വേൾഡ് കപ്പിനെ കളർഫുൾ ആക്കും എന്നുള്ളതിൽ സംശയമില്ല.
3: അർജന്റീന, ബ്രസീൽ, ഫ്രാൻസ്, സ്പെയിൻ, പോർച്ചുഗൽ പോലെയുള്ള വമ്പൻ ടീമുകളുടെ കിരീട സാധ്യതകൾ.
4: അപ്പൊ ആരെക്കാൾ കൂടുതൽ ഇത്തവണ ആവശ്യം റൊണാൾഡോവിനാണ്. അതേസമയം തന്നെ ഓഫ്കോഴ്സ് അർജന്റീന ഫാൻസിന് മെസ്സിക്ക് വേണ്ടി വീണ്ടും നേടണമെന്നുണ്ട്, അല്ലെങ്കിൽ നെയ്മർ ബ്രസീലിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു നിൽക്കുന്ന ബ്രസീലിയൻ ഫാൻസ് ഉണ്ട്. ലൂക്കാ മോഡ്രിച്ചിനെ സ്നേഹിക്കുന്ന പ്രത്യേകിച്ച് റയൽ മാഡ്രിഡ് ഫാൻസിന് ക്രൊയേഷ്യ ജയിക്കണമെന്നുണ്ട്. ആ നിലയ്ക്ക് പഴയ കളിക്കാരുടെ ഒരു ഇൻഫ്ലുവൻസ് ഇപ്പോഴും ഉണ്ടാവും.
3: വേൾഡ് കപ്പ് 2026 സ്പെഷ്യൽ സ്മാർട്ട് ടോക്ക്. അതിഥിയായി എത്തുന്നു ഫുട്ബോൾ അനലിസ്റ്റ് കരുൺ.
1: കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് നിസയ്ക്കൊപ്പം വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ. ബ്രോട്ട് യു ബൈ
5: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
1: ഇൻ അസോസിയേഷൻ വിത്ത്
6: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: വചനങ്ങളിലൂടെ.
1: കടം വാങ്ങുന്നവൻ തെറ്റായ മാർഗത്തിൽ ചിലവഴിക്കുമെന്ന് ധാരണയുണ്ടെങ്കിൽ കടം നൽകുന്നത് ഹറാമാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: റേഡിയോ സിനോ 91.7 FM,
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം
2: റേഡിയോ സിനോ.
3: സ്മാർട്ട് ടോക്ക്
4: ബ്രോട്ട് യു ബൈ
5: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർ മാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വെയർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്.
6: Association with
7: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
8: ലോകം ഒരൊറ്റ പന്തായി ചുരുങ്ങുന്ന ഒരേയൊരു സമയം എന്ന് പറയുന്നത് ലോകകപ്പിന്റേതാണ്. ചരിത്രത്തിൽ ആദ്യമായി 48 ടീമുകൾ അണിനിരക്കുന്ന ലോകകപ്പിന് തുടക്കമായി കഴിഞ്ഞു. അതിന്റെ അലയൊലികൾ ഏറ്റവും അധികം കേട്ടത് നമ്മുടെ കേരളത്തിൽ കൂടിയായിരിക്കും അല്ലേ? ഗ്രാമങ്ങളാണെങ്കിലും ഏത് സ്ഥലങ്ങളാണെങ്കിലും ഫുട്ബോളിനെ ഇപ്പോൾ ആഘോഷമാക്കുകയാണ്. ഫുട്ബോളിന്റെ സൗന്ദര്യമാണ് ഇന്ന് സ്മാർട്ട് ടോക്കിൽ നിറയുന്നത്. നമുക്കൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്ന അതിഥി കരുൺ, അദ്ദേഹം ഫുട്ബോൾ അനലിസ്റ്റ് ആണ്. കരുൺജി, ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം വീണ്ടും റേഡിയോ സിനോയിലേക്ക്.
9: ഹലോ നിഷ, താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ.
8: നമുക്ക് 2022 നല്ല ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് മെമ്മറീസ് ഇപ്പം മനസ്സിലേക്ക് വരുന്നുണ്ടാവും അല്ലേ?
9: 2022 മെമ്മറീസ് പറഞ്ഞാൽ തീരില്ല. അതിപ്പോ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കണ്ട കളികളാണെങ്കിലും എല്ലാം ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ. സ്റ്റേഡിയത്തിൽ വെച്ച് കണ്ട കളികളെ കുറിച്ച് പറയുകയാണെങ്കിൽ പേഴ്സണലി എനിക്ക് ഒരുപാട് ഇംപ്രസീവ് ആയിട്ട് തോന്നിയിട്ടുള്ള കളികള് ഫ്രാൻസ് വേഴ്സസ് നെതർലാൻഡ്സ് ക്വാർട്ടർ ഫൈനൽസ് ആണ്. വളരെ ആവേശകരമായിട്ടുള്ള മത്സരമായിരുന്നു. പെനാൽറ്റിയിൽ അർജന്റീന ജയിക്കുന്നു. പിന്നെ ഇംഗ്ലണ്ട് വേഴ്സസ് ഫ്രാൻസ് സെമി ഫൈനൽസ്, അന്ന് 2-1 ഫ്രാൻസ് ജയിക്കുന്നു. ഒളിവർ ജിറു നേടിയ ഗോളിന്റെ ബലത്തില്. പിന്നെ ഓഫ്കോഴ്സ് നമുക്കെല്ലാം അറിയുന്ന പോലെ മെസ്സി കപ്പ് ഉയർത്തിയ പ്രോബബ്ലി ദ മോസ്റ്റ് ഐക്കോണിക് ഫൈനൽസ് ഓഫ് ഓൾ ടൈം എന്ന് പറയാവുന്ന അർജന്റീന വേഴ്സസ് ഫ്രാൻസ് കളി. അന്നത്തെ അനുഭവങ്ങൾ എല്ലാം വേറിട്ടതായിരുന്നു. ഫാൻസ് സോൺസിൽ പോയാലും കളി കാണുമ്പോൾ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിരുന്നു. റോട്ടിലിറങ്ങി നടന്നാൽ തന്നെ നമ്മളൊരു ഗ്ലോബൽ വില്ലേജിലാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു. അതൊരിക്കലും മറക്കാനാവില്ല. മുഴുവൻ ഓർമ്മകളാണ്. ഈവൻ നമ്മളുടെ യാത്രകള്, അതെ, കണ്ടെയ്നർ പാർക്കിൽ വെച്ച് നമ്മുടെ കമാൽ വാരദൂറൊക്കെ ആയിട്ട് നടത്തിയ ഒരു ഇന്റർവ്യൂ, അതെല്ലാം ഈവൻ നമ്മളുടെ യാത്രകള്, അതെ, കണ്ടെയ്നർ പാർക്കിൽ വെച്ച് നമ്മുടെ കമാൽ വാരദൂറൊക്കെ ആയിട്ട് നടത്തിയ ഒരു ഇന്റർവ്യൂ

0: കാർഡ് കിട്ടി പ്ലെയർ പുറത്താവുന്നു. സെക്കൻഡ് യെല്ലോ റോങ് ആയിട്ടാണ് അവാർഡ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ വി ആർ റൂമിലിരിക്കുന്ന റെഫറിക്ക് അത് റിവ്യൂ ചെയ്യാൻ പറയാം, എന്നിട്ട് അത് ക്യാൻസൽ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ത്രോ ഇൻസ്, ത്രോ എടുക്കുന്ന സമയത്ത് വരുന്ന ഡിലേസ്, അത് 10 സെക്കൻഡിന് കൂടുതൽ ഡിലേ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എതിർ ടീമിന് ത്രോ കൊടുക്കും. അതുപോലെ തന്നെ ഗോൾ കീപ്പർ ബോൾ റിലീസ് ചെയ്യാൻ 8 സെക്കൻഡ് വൈകി കഴിഞ്ഞാൽ എതിർ ടീമിന് ഒരു കോർണർ കിക്ക് അവാർഡ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഗോളികള് ഒരുപാട് ഇഞ്ചുറി നടിക്കുന്ന സംഭവം ഉണ്ട്. അതായത് അതായത് കളി നീട്ടാനും അങ്ങനെ നേരിയ വ്യത്യാസത്തിന് ജയിക്കാനൊക്കെ ആയിട്ട് ആ സമയത്ത് മറ്റു പ്ലേയേഴ്സ് ടാക്ടിക്കൽ ഇൻഫർമേഷൻ വേണ്ടിയിട്ട് അഡ്വൈസിന് വേണ്ടിയിട്ട് കോച്ചസിന്റെ അടുത്തേക്ക് ഓടും. അതായത് ആ പരിപാടിയൊന്നും ഇനി നടക്കില്ല, അതെല്ലാം ഇപ്പൊ സ്റ്റോപ്പ് ചെയ്തേക്കാണ്. പിന്നെ അതുപോലെ ഗോളി ഒബ്സ്ട്രക്ട് ചെയ്യാൻ പാടില്ല. കോർണേഴ്സ് എടുക്കുമ്പോൾ, കോർണർ എടുക്കുമ്പോൾ ഗോളി ഒബ്സ്ട്രക്ട് ചെയ്ത് ഗോളായി കഴിഞ്ഞാൽ ഗോള് അനുവദിച്ചു കൊടുക്കില്ല. കോർണർ കിക്ക് വൈകി കഴിഞ്ഞാൽ ഏത് ടീമിന് ചിലപ്പോൾ ഒരു കോർണർ കിക്ക് കൊടുത്തേക്കാം. അങ്ങനെയുള്ള ഒരുപാട് റൂൾ ചേഞ്ചസ് ഉണ്ട്.
1: അതുപോലെ വെള്ളം കുടിക്കാനുള്ള 3 മിനിറ്റ് ഒരു നിർബന്ധിത ഇടവേള അങ്ങനെയൊക്കെ ഉണ്ടല്ലേ.
0: 3 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്, ഓരോ ഹാഫിന്റെ നടുവിൽ ഓരോ 3 മിനിറ്റ് ബ്രേക്ക് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുതിയ ബോളില് ചിപ്സ് ഘടിപ്പിച്ചിട്ടുള്ള ബോളാണ്. പിന്നെ അതുപോലെ പ്ലേയേഴ്സിന്റെ അവതാറുകൾ AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. എല്ലാം കൊണ്ടും റെവല്യൂഷൻ ആയിട്ടുള്ള കുറെ നല്ല ചേഞ്ചസ് ഇത്തവണ ലോകകപ്പിലുണ്ട് എന്ന് തന്നെ പറയണം.
1: ഇന്നത്തെ ലോകകപ്പിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആദ്യ ലോകകപ്പ് 1930
0: യുറുഗ്വായ് ആയിരുന്നു അന്ന് ചാമ്പ്യൻസ് ആവുന്ന 4-2 അർജന്റീനയെ തോൽപ്പിച്ചുകൊണ്ട്. യുറുഗ്വായ് അന്നത്തെ പ്രബല ശക്തിയായിരുന്നു. എന്താ വെച്ചാൽ 1924-28 സമ്മർ ഒളിമ്പിക്സിലെ ഗോൾഡ് മെഡലിസ്റ്റുകളായിരുന്നു ഫുട്ബോളില്. അതുകൊണ്ട് തന്നെ യുറുഗ്വായ് അന്നത്തെ ഒരു പ്രധാന ഫുട്ബോൾ ടീമായിരുന്നു. 62,000 അവരുടെ സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടി. ആ കളി ഒരുപാട് അന്ന് ചർച്ച ചെയ്യപ്പെട്ട ഒരു കളിയാന്ന് പിന്നീട് വായിച്ചിട്ടുണ്ട്. 13 ടീമുകളായിരുന്നു അന്ന്. ഇപ്പൊ 48 ടീമുകളിൽ എത്തി നിൽക്കുന്നു. അന്ന് 13 ടീമുകളാണ്. യൂറോപ്യൻ ടീമുകൾ തന്നെയാണ് കൂടുതൽ. അവര് കപ്പൽ മാർഗം വളരെ ബുദ്ധിമുട്ടി യാത്ര ചെയ്തിട്ടൊക്കെയാണ് അവിടെ എത്തിയിരുന്നത്. അതെ, പക്ഷെ ആ ഫുട്ബോൾ അന്നും ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഗെയിമായിരുന്നു ലോകത്ത്. അതുകൊണ്ട് തന്നെ എന്നും ഒരു ഫുട്ബോൾ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ അതിനോട് മുട്ടാൻ വേറൊന്നുമില്ല. വേറൊരു ഫുട്ബോൾ ഒരു ഗെയിം അതിന് പകരം വെക്കാനില്ല എന്ന് പറയാം. അതെ,
1: മാത്രമല്ല നമ്മുടെ നാട്ടിലേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഓരോ വേൾഡ് കപ്പ് വരുന്ന സമയത്തും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് അവിടുത്തെ ആവേശവും ഒക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഇത്ര മാത്രം ഫുട്ബോളിനോടുള്ള ആ ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് മുന്നോട്ട് പോകുന്നത് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും അതിന്റെ ഒരു കാരണം?
0: നമ്മൾ വിശ്വപൗരന്മാരായിട്ട് മാറുന്ന ഒരു മാസമാണ് അത് കേരളീയര്. ഒരിക്കലും വേറൊരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയധികം എതിർ ടീമുകളുടെ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ ടീമുകളുടെ ഫ്ലെക്സുകളും അല്ലെങ്കിൽ ഔട്ടേഴ്സ് ഒന്നും കാണാൻ കഴിയില്ല. അത് നമ്മുടെ ഒരു മഹാമനസ്കതയാണ്. അത് വേറെ നാട്ടുകാർക്കൊന്നും ഇല്ല എന്ന് തന്നെ തോന്നുന്നു. ആ നിലയ്ക്ക് വി ആർ ട്രൂലി ഇന്റർനാഷണൽ. ഇപ്പോ റൊണാൾഡോന്റെ ഫാൻസ്, പോർച്ചുഗലിന്റെ ഫാൻസ്, മെസ്സിയുടെ ഫാൻസ്, നെയ്മറുടെ ഫാൻസ്, ഇവരുടെ കട്ടൗട്ട്സ്, പറഞ്ഞ പോലെ ഫ്ലെക്സുകള്, ഇതൊന്നും അർജന്റീനയെ പോയാലും മറ്റു രാജ്യങ്ങളെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അത് നമ്മുടെ ഒരു ഫുട്ബോളിനോടുള്ള നമ്മുടെ ഒരു ലഹരി തന്നെയാണ്. മാത്രമല്ല ഒരു ഇമ്പാർഷ്യൽ ആയിട്ടുള്ള ഒരു പാഷൻ, ആ ഗെയിമിനോടുള്ള പാഷനാണ് അത് കാണിക്കുന്നത്. ഇപ്പൊ നീസ പറയുമ്പോഴും ഞാൻ തന്നെ ആലോചിക്കുന്നത് എന്തുകൊണ്ടാവാ.
1: ഓക്കെ, ഒപ്പം തന്നെ ലോക ഫുട്ബോളിലെ മഹാരഥന്മാരുടെ, മെസ്സി ആണെങ്കിലും റൊണാൾഡോ ആണെങ്കിലും ലൂക്ക മോഡ്രിച്ച് ആണെങ്കിലും, അങ്ങനെ പല പ്രധാനപ്പെട്ട താരങ്ങളുടെയും അവസാന ലോകകപ്പാണ്.
0: തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് റൊണാൾഡോന്റെ കേസിൽ. എന്താ വെച്ചാൽ റൊണാൾഡോ നേടാത്ത ഇൻഡിവിജ്വൽ നേട്ടങ്ങളില്ല. അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗ് ഒരുപാട് നേടിയിട്ടുള്ള പ്ലെയറാണ്. റയൽ മാഡ്രിഡിന് വേണ്ടി കളിക്കുമ്പോൾ, ഈവൻ മറ്റു രാജ്യങ്ങളിലും, ഇപ്പോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിക്കുമ്പോൾ, ഇറ്റലിയിലൊക്കെ ചാമ്പ്യൻസ് ലീഗ് കളിച്ചിട്ട് ചാമ്പ്യൻസ് ലീഗ് ഉയർത്തിയിട്ടുള്ള ഒരു താരമാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇതുവരെ യൂറോപ്യൻ കപ്പ് അടിച്ചിട്ടുണ്ട്, യൂറോ അടിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കോൺഫറൻസ് ലീഗ് 2025 നേടി, പക്ഷെ വേൾഡ് കപ്പ് അദ്ദേഹം ഇതുവരെ നേടിയിട്ടില്ല. അത് അദ്ദേഹത്തിന് വലിയ നിരാശ ഉളവാക്കുന്ന ഒരു സംഭവമായിരുന്നു. ലാസ്റ്റ് ഇവിടെ ഖത്തറിൽ വന്നപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തു, ദിസ് ഇസ് മൈ ലാസ്റ്റ് വേൾഡ് കപ്പ് എന്ന്. പക്ഷെ അത് ആ ഓഡ്സ് ഡിഫൈ ചെയ്തുകൊണ്ട് അദ്ദേഹം തിരിച്ചു വന്നിരിക്കുന്നു. അപ്പൊ ആരെക്കാൾ കൂടുതൽ ഇത്തവണ അത് ആവശ്യം റൊണാൾഡോവിനാണ്. അതേസമയം തന്നെ ഓഫ്കോഴ്സ് അർജന്റൈൻ ഫാൻസിന് മെസ്സിക്ക് വേണ്ടി വീണ്ടും നേടണമെന്നുണ്ട്, അല്ലെങ്കിൽ നെയ്മർ ഇഞ്ചുറിയിൽ നിന്ന് തിരിച്ചു വന്നുകൊണ്ട് ബ്രസീലിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു നിൽക്കുന്ന ബ്രസീലിയൻ ഫാൻസ് ഉണ്ട്. ലൂക്ക മോഡ്രിച്ചിനെ സ്നേഹിക്കുന്ന പ്രത്യേകിച്ച് റയൽ മാഡ്രിഡ് ഫാൻസിന് ക്രൊയേഷ്യ ജയിക്കണമെന്നുണ്ട്. ആ നിലയ്ക്ക് പഴയ കളിക്കാരുടെ ഒരു ഇൻഫ്ലുവൻസ് ഇപ്പോഴും ഉണ്ടാവും, അതിന് യാതൊരു തർക്കവും.
1: ഇത്തവണ ലോകകപ്പില് നമ്മളെ സാധ്യത കൽപ്പിക്കുന്ന ടീമുകൾ ഏതൊക്കെയാണ്, ഇത്തവണ നിർണായകമാകുന്ന യങ് പ്ലെയേഴ്സ് ആരൊക്കെയാണ്, അത്തരത്തിലുള്ള വിശേഷങ്ങൾ കൂടി നമുക്ക്

0: Texas.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
3: Huawei App Gallery.
4: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൺ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
5: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
6: Hi everyone, Jyotsna here.
7: You're listening to
6: Radio Suno. Kete kete koota koota.
2: Smart Talk.
8: Brought to you by
9: Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
10: Just feel like you're home.
11: In association with
12: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds-il ninnulla oro jewelry piece-kalum ethically sourced aanu. Adodappam Malabar Promise nalkuna complete transparency-um.
13: കാൽപന്ത് കളിയുടെ മുഴുവൻ സൗന്ദര്യവും നമ്മൾ അറിയുന്ന ദിവസങ്ങളാണിത്. ലോകകപ്പിന്റെ ദിനങ്ങളാണ്. നമ്മളുടെ കൂടെ ഇന്ന് സ്മാർട്ട് ടോക്കിലുള്ളത് ഫുട്ബോൾ അനലിസ്റ്റായ കരുണാണ്. അധികായന്മാരായ ഒരുപാട് പ്രഗത്ഭ താരങ്ങൾ ഇത്തവണ കളത്തിലേക്ക് ഇറങ്ങുന്നു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇത്തവണത്തെ യങ് പ്ലെയേഴ്സ്. അവരെത്രമാത്രം നിർണായകമാകും,
14: അതായിരിക്കും ഈ ലോകകപ്പിനെ വ്യത്യസ്തമാക്കുന്നത്. ഇത്രയധികം എമർജിംഗ് യങ് പ്ലെയേഴ്സ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് യങ് പ്ലെയേഴ്സ് കളിച്ചിരുന്ന വേറെ വേൾഡ് കപ്പ് ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രധാന ടീമുകൾ എടുത്തു കഴിഞ്ഞാൽ, ഫ്രാൻസിനെ എടുത്തു കഴിഞ്ഞാൽ, ഒരു ബ്രാഡ്ലി ബാർക്കോളയുണ്ട്, ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുന്ന PSG പ്ലെയർ. അതുപോലെ തന്നെ അതേ ടീമിൽ തന്നെ യങ്സ്റ്റേഴ്സ് ഒരുപാടുണ്ട്, നല്ല കളിക്കാരുണ്ട്. സ്പെയിനിലേക്ക് വന്നു കഴിഞ്ഞാൽ ലെമിൻ യമാലുണ്ട്, അതുപോലെ തന്നെ ഗവിയുണ്ട്, പെഡ്രിയുണ്ട് മിഡ്ഫീൽഡിൽ, പിന്നെ അവരുടെ പാവ് കുബാസിയുണ്ട്, ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിക്കുന്ന ഡിഫൻഡർ. പിന്നെ ഈവൻ മറ്റ് ടീമുകളെടുത്താലും, അൾജീരിയ എടുത്തു കഴിഞ്ഞാൽ ഹുസാം അവർ എന്ന് പറഞ്ഞ പ്ലെയർ, അർജന്റീന എടുത്തു കഴിഞ്ഞാൽ നിക്കോ പാസ്, അവരുടെ നമ്പർ 10 കളിക്കുന്ന മെസ്സിയുടെ പിൻഗാമി എന്ന് പറയുന്ന പ്ലെയർ, വാലന്റൈൻ ബാർക്കോ അവരുടെ മിഡ്ഫീൽഡറാണ്. ഇവരൊക്കെ വളരെ പ്രഹരശേഷിയുള്ള യങ്സ്റ്റേഴ്സാണ്. എല്ലാ ടീമുകളിലും ഉണ്ട്. ഇപ്പോൾ ഇംഗ്ലണ്ട് എടുത്തു കഴിഞ്ഞാൽ നിക്കോ റിലി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയർ ഉണ്ട്. അദ്ദേഹം ഇൻവേർട്ടഡ് ലെഫ്റ്റ് ബാക്ക് എന്ന് പറയും, ഫുൾ ബാക്കാണ് അദ്ദേഹം. കയറി വന്ന് മിഡ്ഫീൽഡിൽ കൂടെ തുളച്ച് കയറി ഗോൾ അടിക്കുന്ന ഒരാളാണ്. എല്ലാ ടീമുകളിലും ഉണ്ട്, മൊറോക്കൻ ടീമുകളിലും ഉണ്ട്. അപ്പൊ അതുപോലുള്ള യങ്സ്റ്റേഴ്സ് ഈ പെർട്ടിക്കുലർ വേൾഡ് കപ്പിനെ കളർഫുൾ ആക്കും എന്നുള്ളതിൽ സംശയമില്ല. ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വേറൊരു പേര് യാൻ ഡിയോമാണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയറാണ്. അദ്ദേഹം RB ലൈപ്സിക്കിന് വേണ്ടി ജർമ്മനിയിൽ കളിക്കുന്നു. ആള് കളിക്കുന്ന ടീം ഐവറി കോസ്റ്റ് ആണ്. അതുപോലെ തന്നെ US ടീമിലുണ്ട് അവരുടെ സ്ട്രൈക്കർ റിക്കാർഡോ പെപ്പി എന്ന US സ്ട്രൈക്കർ. അതുപോലെ തന്നെ യുറുഗ്വായുടെ ലൂയിസ് സുവാരസ്, പഴയ ലൂയിസ് സുവാരസ് അല്ല, ഇത് പുതിയ പയ്യനാണ്. അവനും വളരെ വളരെ പോപ്പുലർ ആയിട്ടുള്ള പ്രതീക്ഷയുള്ള പ്ലെയറാണ്. അതുപോലെ തന്നെ പോർച്ചുഗൽ ടീമിനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ജാവോ നെവേസ് PSG വേണ്ടി കളിക്കുന്ന, പിന്നെ അവരുടെ ന്യൂനോ മെൻഡസ് പറഞ്ഞിട്ടുള്ള ലെഫ്റ്റ് ബാക്ക്. അങ്ങനെ ഒരുപിടി വളരെ കേപ്പബിൾ ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് കളിക്കുന്ന വേൾഡ് കപ്പ് കൂടിയാണിത്.
13: ഒപ്പം ബ്രസീൽ ടീമിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ ഇത്തവണ വളരെയധികം പ്രതീക്ഷയോടുകൂടി വർഷങ്ങൾക്ക് ശേഷം ഒരു കിരീടം എന്ന് പറയുന്ന ആ ഒരു കാര്യം തന്നെയാണ് ബ്രസീൽ ടീമിന്റെ മനസ്സിലുള്ളത്. അതിനുള്ള ഒരു സ്ട്രക്ചർ ഇപ്പോഴത്തെ ആ ടീമിനെ ശക്തമാക്കുന്നുണ്ടോ?
14: സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസീലിന്റെ ടീം സ്ട്രക്ചർ കാർലോ അൻസെലോട്ടി എന്ന കോച്ചിലാണ് എനിക്ക് ഏറ്റവും അധികം വിശ്വാസം. അതെ, റയൽ മാഡ്രിഡിന് വേണ്ടി 5 ചാമ്പ്യൻസ് ലീഗ് നേടിക്കൊടുത്തിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ള കോച്ചാണ്. അൻസെലോട്ടി വന്നതിന് ശേഷം ബ്രസീലിയൻ ടീം ഒന്നുകൂടി ഒന്ന് സെറ്റിലായിട്ട് വരുന്നുണ്ട്. ഇതിനു മുമ്പുള്ള സമയത്ത് അങ്ങനെ ആയിരുന്നില്ല, ഇപ്പൊ ഒന്ന് സെറ്റിലായി വരുന്നുണ്ട്. പ്രധാന പ്ലെയർ ഓഫ് കോഴ്സ് നെയ്മാറാണ്. നെയ്മർ ഇപ്പൊ ഇഞ്ചുറിയിൽ നിന്ന് മോചിതനായി വന്നുകൊണ്ടിരിക്കുന്നു. നെയ്മാർക്ക് കളിക്കാൻ പറ്റുമെങ്കിൽ, ഒരു പ്ലേ മേക്കർ റോളിൽ തിളങ്ങാൻ പറ്റുമെങ്കിൽ ബ്രസീലിയൻ ടീമിന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനാവും എന്ന് തന്നെയാണ് വിശ്വാസം. അറ്റ്ലീസ്റ്റ് ഒരു സെമി ഫൈനൽ ലെവൽ വരെ എത്തുവാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്താ, അവർക്ക് വേറെ ഒരുപാട് നല്ല പ്ലേയേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് അവരുടെ ഫോർവേഡ് ലൈനപ്പ് വളരെ സ്ട്രോങ് ആണ്. ലൈക്ക് റഫീഞ്ഞ, അതുപോലെ തന്നെ വിനീഷ്യസ് ജൂനിയർ, പിന്നെ അവരുടെ ഇഗോർ തിയാഗോ എന്നിട്ടുള്ള എന്ന് പറയുന്ന ബ്രെൻഫോർഡിന്റെ സ്ട്രൈക്കർ, പിന്നെ മിഡ്ഫീൽഡിലാണെങ്കിലും ബ്രൂണോ ഗിമാർസിനെ പോലുള്ള പ്രഗത്ഭരുണ്ട്. അവരുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് അവരുടെ ഡിഫൻസാണ്, പ്രത്യേകിച്ച് അവര് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബാക്സ് ആണ് അവരുടെ വീക്ക്നെസ്. സെൻട്രൽ ഡിഫൻസ് വലിയ കുഴപ്പമില്ല. മാർക്കിഞ്ഞോസ് ഉണ്ട്, നമ്മുടെ പി എസ് ജിയുടെ മാർക്കിഞ്ഞോസ്, പിന്നെ ഗാബ്രിയൽ മെഗല്ലസ് ആർസെനലിന് വേണ്ടി കളിക്കുന്ന. അപ്പോൾ കേപ്പബിൾ ആയിട്ടുള്ള ടീമാണ്. കാലാവസ്ഥ അവർക്ക് ഗുണം ചെയ്യും. ലാറ്റിൻ അമേരിക്കൻ വെതറും അമേരിക്കൻ വെതറും ജൂലൈയിൽ വലിയ വ്യത്യാസമില്ല. അപ്പോൾ ചൂടുള്ള ഒരു അന്തരീക്ഷത്തിൽ കളിക്കുമ്പോൾ ബ്രസീലിനും അർജന്റീനയ്ക്കും ഒരു അഡ്വാൻറ്റേജ് ആവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ യുറുഗ്വായ് പോലത്തെ ടീമുകൾക്കും.
13: കൂടെ അർജന്റീന, പോർച്ചുഗൽ ഈ രണ്ട് ടീമുകളെ കുറിച്ച് കൂടി ഒന്ന് വിശദമാക്കാമോ?
14: ഇപ്പോഴത്തെ ഒരു അവസ്ഥയില് അർജന്റീനയെക്കാൾ ഒരു ഒരു പടി മുന്നോട്ട് നിൽക്കുന്ന പോർച്ചുഗൽ തന്നെയാണ്. എന്താ വെച്ചാൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ടീമാണ്. മാത്രമല്ല ഡിഫൻസ് ആണെങ്കിലും മിഡ്ഫീൽഡ് ആണെങ്കിലും അവരുടെ ഫോർവേഡ് ലൈനപ്പ് ആണെങ്കിലും ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള താരങ്ങളുള്ള ഒരു ടീമാണ്. നല്ല ഗോളിയുണ്ട്, ഡിയോഗോ കോസ്റ്റ. ഇപ്പൊ അർജന്റീനയുടെ ഗോളി മാർട്ടിനസ് നല്ല ഗോളിയാണ്. പക്ഷെ കുറെ കൂടി ഒരു സോളിഡ് ആയിട്ടുള്ള ടീം പോർച്ചുഗലാണ് ഇവർ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ. 2025 നേഷൻസ് ലീഗ് വിൻ ചെയ്ത ടീമാണ്. പ്രധാന കളിക്കാരെടുത്ത് കഴിഞ്ഞ് റൂബൻ ഡയാസ് ഉണ്ട് അവരുടെ ഡിഫൻസിൽ, അതുപോലെ ന്യൂനോ മെൻഡസ് ലെഫ്റ്റ് ബാക്ക്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ജാവ നെവസ്, വിറ്റിഞ്ഞ, അതുപോലെ പി എസ് ജിയുടെ കളിക്കാരാണ്. പിന്നെ ബ്രൂണോ ഫെർണാണ്ടസ്, 21 അസിസ്റ്റോട് കൂടിയിട്ട് ഇത്തവണ പ്രീമിയർ ലീഗിൽ റെക്കോർഡിട്ട ബ്രൂണോ ഫെർണാണ്ടസ് ഉണ്ട്. അദ്ദേഹമാണ് അവരുടെ മെയിൻ പ്ലേമേക്കർ. പോർച്ചുഗലിന് വേണ്ടി 36 കളികളിൽ 30 ഗോൾ ഇൻവോൾവ്മെന്റ്സ് ഉണ്ട് ബ്രൂണോ ഫെർണാണ്ടസിന്. ഇതുകൂടാതെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഉണ്ട്, റൊണാൾഡോനെ കയറ്റിയ ഗൊൺസാലോ റാമസ് ഉണ്ട്, പിന്നെ വിങ്ങിൽ റഫേൽ ലിയാവോ ഉണ്ട്. അപ്പോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫോമിൽ കളിക്കുന്ന ഒരു നല്ല ടീമാണ് പോർച്ചുഗൽ. അർജന്റീനയും അവരുടെ ക്വാളിഫയിങ് റൗണ്ട്സിലെല്ലാം ഗംഭീരമായിട്ട് കളിച്ചു വന്നിട്ടുള്ള ടീമാണ്. പക്ഷേ ഏജിങ് പ്ലേയേഴ്സ് ആണ് പ്രധാനപ്പെട്ട ചില പ്ലേയേഴ്സ് എങ്കിലും. മെസ്സിക്ക് 39 വയസ്സായി. നിക്കോളാസ് ഓട്ടോമെന്റിയും ഏതാണ്ട് ആ പ്രായക്കാരനാണ്. അപ്പോ പ്രധാന കളിക്കാരുടെ പ്രായം പേസി ആയിട്ടുള്ള പുതിയ യങ് പ്ലേയേഴ്സിനെ നേരിടുമ്പോൾ ബാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. എക്സ്പീരിയൻസ് ധാരാളം ഉണ്ട്. അതുകൊണ്ട് തന്നെ അർജന്റീനയ്ക്ക് സെമി വരെത്താനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് വിശ്വാസം. വേൾഡ് റാങ്കിങ്ങിലും നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന ടീമാണ് ഇപ്പോൾ. അപ്പോൾ അർജന്റീന ഒരിക്കലും കപ്പ് നേടുമോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ എഴുതി തള്ളാനാവുന്ന ടീമല്ല, നല്ല സാധ്യതയുള്ള ടീം തന്നെയാണ്. സാധ്യത ഏതാണ്ട് ഫിഫ റാങ്കിങ്ങിലുള്ള ടീമുകൾക്ക് തന്നെയാണ്. ആദ്യത്തെ ടോപ്പ് 10 ടീമുകളിൽ 2 ടീമുകൾക്ക് തന്നെയാണ് കൂടുതൽ സാധ്യത. അതിലെ ആർക്കാണ് കൂടുതൽ എന്ന് ചോദിച്ചാൽ സ്പെയിനിന് നല്ല സാധ്യതയുണ്ട്, പോർച്ചുഗലിന് നല്ല സാധ്യതയുണ്ട്, അതുപോലെ തന്നെ അർജന്റീനയ്ക്ക് സാധ്യതയുണ്ട്, പിന്നെ ഇംഗ്ലണ്ട് പോലത്തെ ടീമുകൾക്കും നല്ല സാധ്യതയുണ്ട്. ആസ് ലോങ് ആസ് എ പ്ലേ ആസ് എ ടീം. അപ്പോൾ ഒരു 10 വരെയൊക്കെയുള്ള ടീമുകൾ ഇൻക്ലൂഡിങ് ജർമ്മനി വരെയുള്ള ടീമുകൾക്കൊക്കെ എപ്പോഴും സാധ്യതയുണ്ട്. പക്ഷേ ഫോമും ഒരു കളക്റ്റീവായിട്ടുള്ള ടീം പെർഫോമൻസും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അധികം സാധ്യതയുള്ള ടീമുകൾ സ്പെയിനും പോർച്ചുഗലും ഒക്കെ തന്നെയാണ്.
13: എല്ലാ വേൾഡ് കപ്പിലും ആഫ്രിക്കൻ കരുത്തിനൊരു പ്രത്യേക സ്ഥാനം നമ്മൾ കൊടുക്കാറുണ്ട്. അവരുടെ മത്സരങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും, സെനഗൽ ആണെങ്കിലും മറ്റു ടീമുകളാണെങ്കിലും. ഇത്തവണത്തെ ഒരു ആഫ്രിക്കൻ ശക്തി എങ്ങനെയായിരിക്കും?
14: പ്രധാനമായിട്ടും അവരുടെ സാധ്യതകള് ലയൻസ് തരംഗ എന്ന് പറയുന്ന സെനഗൽ ടീമിനും പിന്നെ മൊറോക്കോനാണ്. മൊറോക്കോന്റെ കേസിൽ അവരൊരു ക്ലബ് ഫുട്ബോൾ ടീം പോലെ ഒത്തു കളിക്കുന്ന, ഐ മീൻ ഒരുമയോടെ കളിക്കുന്ന ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ വലിയ സൂപ്പർ താരങ്ങളൊന്നും ഇല്ലെങ്കിലും ഉള്ള കളിക്കാരെ വെച്ച് ഗംഭീരമായിട്ട് കളിക്കാൻ കഴിയുന്ന ഒരു ടീമാണ്. അതിലൊരു സൂപ്പർ സ്റ്റാർ ഉണ്ട്, ബ്രഹീം ദിയാസ് എന്ന സ്ട്രൈക്കർ ഉണ്ട്, റയൽ മാഡ്രിഡിന്റെ പ്ലെയർ. പിന്നെ ഓഫ്കോഴ്സ് നാസർ മസ്റൂഇ ഉണ്ട്, നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിക്കുന്ന. അങ്ങനെ നയീഫ് അഗാർഡ് ഉണ്ട്. അപ്പോ നല്ല ടീമാണത്. അതുപോലെ തന്നെ സാദിയ മാനെ നയിക്കുന്ന സെനഗൽ, സെനഗലിന്റെ ഫോർവേഡ് ലൈനപ്പ് ഒക്കെ ഗംഭീരാണ്, വളരെ വളരെ ശക്തമായിട്ടുള്ള. അതേ പിന്നെ ഡിഫൻസിലാണെങ്കിലും കാലിഡു കോലിബാലി ഉണ്ട്, ഒരു ഗോളി എഡ്വേർഡോ മെന്റി, പഴയ ചെൽസി ഗോളിയായിരുന്നു, പിന്നീട് അദ്ദേഹം സൗദി അറേബ്യൻ ലീഗിലേക്ക് പോയി, പ്രഗത്ഭനായിട്ടുള്ള ഗോളിയാണ്. അപ്പൊ നല്ല സാധ്യതയുള്ള ഒരു ടീമാണ് സെനഗൽ. അറ്റ്ലീസ്റ്റ് ഒരു സെമി ഫൈനലെല്ലാം കളിക്കാൻ പ്രാപ്തരാകാവുന്ന ഒരു ടീമാണ് അത്.
13: വേൾഡ് കപ്പിൽ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണ് ടീമുകളുടെ തന്ത്രങ്ങൾ അല്ലെങ്കിൽ മാസ്റ്റർ പ്ലാനുകൾ.
14: ഇപ്പോ പൊതുവെ ഒരു ടീം ഗെയിം, പൊസഷൻ ഗെയിമാണ് കളിക്കുന്ന ഒരു ടീമാണ് സ്പെയിൻ. സ്പെയിനിന്റെ പൊസഷൻ ഗെയിം വളരെ വളരെ വളരെ ആകർഷണീയമായിട്ടുള്ള ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമാണ് സ്പെയിൻ. പിന്നെ പഴയ ടിക്കിടാക്കയുടെ ഒരു റെലവൻസ് ഒന്നും ഇപ്പൊ ഇല്ല. ഇപ്പൊ ഇറ്റ്സ് എ ടീം ഗെയിം മാത്രമല്ല, അത് കൂടാതെ വേർട്ടിക്കൽ പാസുകൾ കളിക്കുന്നു, ഒരു വിങ്ങിൽ നിന്ന് മറ്റേ വിങ്ങിലേക്ക് നേരിട്ട് പാസ് ചെയ്യുന്നു. പിന്നെ അവര് ബോള് ലിങ്കപ്പ് ചെയ്തുകൊണ്ട് പെനാൽറ്റി ബോക്സിലേക്ക് ലോ ക്രോസുകൾ കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഫുൾ ബാക്സ്, ഫോർ എക്സാമ്പിൾ സ്പെയിനിന്റെ മാർക്ക് കുക്കറിയ അദ്ദേഹം ചെൽസിയിൽ ചെൽസി ഫുട്ബോൾ ക്ലബ്ബിന് വേണ്ടി കളിക്കുന്ന റോള്. അറ്റാക്ക് ചെയ്യുന്നു, ഒപ്പം തന്നെ വിങ്ങിലൂടെ തുളച്ചു കയറി നേരെ മിഡ്ഫീൽഡിലേക്ക് വരുന്നു, അങ്ങനെ ഗോളടിക്കുന്നു അല്ലെങ്കിൽ ഗോളടിക്കാൻ സഹായിക്കുന്നു. അങ്ങനെയുള്ള ഇൻവേർട്ടഡ് ഫുൾ ബാക്സിന്റെ ഒരു കാലാണിത്. പിന്നെ വെർട്ടിക്കൽ ഫുട്ബോൾ, ഒരു വിങ്ങിൽ നിന്ന് മറ്റേ വിങ്ങിലേക്ക് ബോള് പാസ് ചെയ്തുകൊണ്ട്. ഇൻവേർട്ടഡ് ഫുൾ ബാക്സിനെ കുറിച്ച് പറയുമ്പോൾ നിക്കോ റിലി എന്ന് പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷ് പ്ലെയർ, യങ് ആണ്, വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഇതുപോലുള്ള ഒരു ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് ആണ്. അങ്ങനെ പലരും ഉണ്ട്. ട്രെൻഡ് അലക്സാണ്ടർ ആണോണ്ട് ടീമിലില്ല, അദ്ദേഹം ഇതേപോലെ ഈ റോള് കളിക്കുന്ന ഒരാളാണ്. അപ്പോൾ കളിയുടെ രീതികളൊക്കെ മാറി വരികയാണ്. എല്ലാ ടീമുകൾക്കും അവരുടേതായിട്ട് ടെക്നിക്കൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിലും ഈ വെർട്ടിക്കൽ ഫുട്ബോള് പോലെ തന്നെ ഇൻവേർട്ടഡ് ഫുൾ ബാക്സ് ഇവരുടെ റോളൊക്കെ വർദ്ധിച്ചു വരികയാണ്. ഇങ്ങനെ കളിക്കാൻ പ്രാപ്യരായിട്ടുള്ള പല പ്ലെയേഴ്സ് ഉണ്ട്. പോർച്ചുഗൽ എടുത്ത ന്യൂനോ മെൻഡസ് വേണമെങ്കിൽ അങ്ങനെ കളിക്കാം. വളരെ പേസി ആയിട്ടുള്ള, വളരെ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ആണ് ഇങ്ങനെയുള്ള പ്ലെയേഴ്സ്.
13: അതുപോലെ വേൾഡ് കപ്പിൽ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഓരോ ടീമിന്റെയും കോച്ച്, അത് ആരാണ് അല്ലെങ്കിൽ അവരുടെ തന്ത്രങ്ങൾ എന്താണ്. ഇത്തവണ കരുൺജി ഏറ്റവും അധികം ശ്രദ്ധിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഉറ്റുനോക്കുന്ന ഒരു കോച്ച് ആരാണ്?
14: എനിക്ക് ഏറ്റവും, ഞാൻ ഏറ്റവും ഉറ്റുനോക്കുന്ന ഒരു കോച്ച് തോമസ് ടുച്ചലാണ്, ഇംഗ്ലീഷ് ടീമിന്റെ, ചെൽസി ഫുട്ബോൾ ക്ലബിന്റെ കോച്ചായിരുന്നു. അദ്ദേഹം പ്രഗത്ഭനായിട്ടുള്ളൊരു കോച്ചാണ്. അദ്ദേഹം ഇംഗ്ലീഷ് ടീമിനെ ഒരുക്കുന്ന തന്നെ ക്ലബ് ഫുട്ബോൾ രീതിയിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് വളരെ പാഷനേറ്റ് ആയിട്ട് ഒരു ടീമായിട്ട് ഒരു വർഷം ഒരുമിച്ച് കളിച്ചിരുന്ന ഒരു ടീമിന്റെ പ്രതീതി ജനിപ്പിക്കുന്ന രീതിയിൽ കളിപ്പിക്കുക ടീമിനെ, അതാണ് ടൂച്ചിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടൂച്ചിൽ എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഇംഗ്ലണ്ട് ഒരു സെമി ലെവലിലെങ്കിലും മിനിമം കൊണ്ടുപോകാൻ ടൂച്ചലിന് കഴിയും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതുപോലെ ഓഫ്കോഴ്സ് കാർലോ ആൻസിലോട്ടി ആദ്യമായിട്ടാണ് ഒരു നാഷണൽ കോച്ചായിട്ട് വേൾഡ് കപ്പിൽ വരുന്നത്. റയൽ മാഡ്രിഡിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ അതേ ഒരു സ്ട്രെങ്ത് ബ്രസീലിയൻ ടീമിനില്ല. അദ്ദേഹത്തിന് റയൽ മാഡ്രിഡിലുണ്ടായിരുന്ന ടോപ്പ് പ്ലെയേഴ്സിൻ്റെ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ബെഞ്ച് സ്ട്രെങ്ത് ബ്രസീലിയൻ ടീമിന് ഇപ്പോഴില്ല, എക്സെപ്റ്റ് ഇൻ ദ ഫോർവേഡ് ലൈൻ. അപ്പൊ അതൊരു കുറവായേക്കാം. പിന്നെ ഓഫ്കോഴ്സ് അർജന്റീന ലയണൽ സ്കാലനി ഉണ്ട്, വളരെ പ്രഗത്ഭനായിട്ടുള്ള കോച്ചാണ്. പിന്നെ ഈ ലെവലില് പ്രൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു കോച്ച് മാർട്ടിനസ് ആണ്, പോർച്ചുഗലിന്റെ. മാർട്ടിനസിന് ഇത്തവണ പ്രൂവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒരുപാട് സന്തോഷം. ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു മലയാളി പയ്യൻ ഒരു ഗൾഫ് നേഷന്റെ ടീമില്, അതും വേൾഡ് കപ്പില്, അതെ നാഷണൽ ടീമിൽ, അതും അവരുടെ ജേഴ്സി അണിഞ്ഞ് കളിക്കുന്നു മാത്രമല്ല പ്രഗത്ഭനായിട്ടുള്ള കളിക്കാരനാണ്, റൈറ്റ് വിങ്ങറാണ്. അവസരം കിട്ടിയാൽ തിളങ്ങാൻ പറ്റാവുന്ന ഒരു അറ്റാക്കിംഗ് പ്ലെയറാണ് തഹസീൻ. ആസ്പയർ അക്കാഡമി പ്രോഡക്റ്റ് ആയിരുന്നു നമുക്കറിയാവുന്ന പോലെ. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു ഒരു പ്ലസ് പോയിന്റ് ഇത്തവണ വേൾഡ് കപ്പ് നടക്കുമ്പോൾ ഫസ്റ്റ് ഇലവൻ മാത്രമല്ല മറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലെയേഴ്സും സെന്റർ സ്റ്റേജിലേക്ക് വരുന്നു. ഗ്രൗണ്ടിന്റെ നടുവിൽ വന്നിട്ട് നാഷണൽ ആൻഡം പാടിയിട്ടാണ് തിരിച്ചു പോകുന്നത്. അപ്പൊ തന്നെ ആ ഒരു ഓരോ സ്റ്റേഡിയത്തിന്റെ എക്സ്പീരിയൻസ് ഫീൽ ചെയ്യാൻ തഹസിന് കഴിയും. ഫസ്റ്റ് ലെവലിൽ കളിച്ചില്ലെങ്കിൽ പോലും എന്നാലും സബ്സ്റ്റിറ്റ്യൂട്ട് അപ്പിയറൻസസ് ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷ.
13: അതുപോലെ പ്രതീക്ഷയോടെ വരുന്ന ഒരു ടീമാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഫ്രാൻസിന്റെ ഒരു സാധ്യതകളെ കുറിച്ച് പറയാമോ?
14: ഫ്രാൻസിന്റെ സാധ്യത സ്പെയിനിന്റെ ഒപ്പം തന്നെ വളരെ വളരെ ഹൈ ആണ്. അതുപോലെ തന്നെ പോർച്ചുഗലിന് നമ്മൾ സാധ്യത കൽപ്പിക്കുന്ന പോലെ ഫ്രാൻസിനും സാധ്യത വളരെയേറെയാണ്. അവരുടെ അതുപോലത്തെ ടീമാണ്, അവരുടെ ഇപ്പോൾ ഏത് പൊസിഷൻ എടുത്താലും അവർക്ക് ടോപ്പ് പ്ലെയേഴ്സ് ഉണ്ട്. ഉസ്മാൻ ഡെംബലെ പോലത്തെ പ്ലെയേഴ്സ്, കിലിയൻ എംബാപ്പെ അവരുടെ ക്യാപ്റ്റനാണ് ഇത്തവണ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ബ്രാഡ്ലി ബാർക്കോള ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഡിഫൻസിൽ വന്നാലും അവരുടെ ഡിഫൻഡേഴ്സ് എന്ന് പറയുന്ന ഡാറ്റ് ഉപ്പമെക്കാനോ എന്ന് പറയുന്ന പ്ലെയർ, അതുപോലെ തന്നെ വില്യം സാലിബ ഇവരുടെ ആർസണലിന്റെ സെൽ ഡിഫൻഡർ, ഇത് കൂടാതെ മാലോഗസ്റ്റോ ചെൽസിയുടെ, ഹെർണാണ്ടസ് ബ്രദേഴ്സ് ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുന്ന ലൂക്കാസ് ഹെർണാണ്ടസ്, തിയോ ഹെർണാണ്ടസ്, അല്പം വീക്ക് എന്ന് പറയാവുന്ന അവരുടെ മിഡ്ഫീൽഡ് ആയിരിക്കണം. ആഡ്രിയൻ റാബിയോ, പഴയ ആഡ്രിയൻ റാബിയോ, പിന്നെ എൻകൗളോ കാൻഡി, പിന്നെ ഒലിലിയൻ ചുവാമിനി മാഡ്രിഡിന് വേണ്ടി കളിക്കുന്ന ഇവരൊക്കെയാണ് പ്രധാന മിഡ്ഫീൽഡേഴ്സ്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ പൊതുവെ ഫോർവേഡ് ലൈനപ്പ് ആണെങ്കിലും അവരുടെ ഡിഫൻഡേഴ്സ് ആണെങ്കിലും ക്ലാസിയാണ്. മൈക്ക് മൈനിയാൻ എന്ന ഗോളി മിലാന് വേണ്ടി കളിക്കുന്ന അദ്ദേഹം പ്രഗത്ഭനാണ്. ടീമായിട്ട് നല്ല രീതിയിൽ കളിക്കുന്ന, ഫോമിലിരിക്കുന്ന, വേൾഡ് കപ്പ് ക്വാളിഫയിങ് റൗണ്ട്സിലെല്ലാം നന്നായി കളിച്ചു വന്നിട്ടുള്ളൊരു ടീമാണ് ഫ്രാൻസ്. അതുകൊണ്ട് തന്നെ സ്പെയിനോട് ഒപ്പം തന്നെ ഫ്രാൻസ്, പോർച്ചുഗൽ എന്നീ ടീമുകൾക്ക് സാധ്യത വളരെ ഹൈ ആണെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കയിൽ നിന്നാണെങ്കിൽ അർജന്റീനയ്ക്കാണ് സാധ്യത കൂടുതൽ ബ്രസീലിനെ അപേക്ഷിച്ച്.
13: മറ്റൊരു ശ്രദ്ധ നേടുന്ന ഒരു ടീമാണ് നോർവേ, പ്രത്യേകിച്ച് എർലിംഗ് ഹാലൻഡ് എന്ന് പറയുന്ന ആ താരം ഉള്ളത് കൊണ്ട് തന്നെ.
14: നോർവേ നല്ല ടീമാണ്. പ്രത്യേകിച്ച് ഹാലൻഡ് നന്നായി കളിച്ച് ഗോളടിച്ചു കഴിഞ്ഞാൽ, ഒരു ടീമായിട്ട് ഒത്തിണങ്ങി കളിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രീ ക്വാർട്ടർ ഫൈനൽ റൗണ്ടിലേക്ക് പ്രോഗ്രസ് ചെയ്യാനുള്ള സാധ്യത ഏറെയുണ്ട്. മാത്രമല്ല ഈ പറഞ്ഞ പോലെ നിസ പറഞ്ഞ പോലെ ഹാലൻഡ് എന്ന് പറഞ്ഞ ഒരു ഐക്കോണിക് ആയിട്ടുള്ള സിറ്റി മാഞ്ചസ്റ്റർ സിറ്റി പ്ലെയറാണ്. അത്രയധികം ഗോളുകളാണ് അദ്ദേഹം അടിച്ചു കൂട്ടുന്നത്. അപ്പോ ഹാലൻഡിന്റെ പ്രസൻസ് ഏത് ഡിഫൻസിനും ഒരു തലവേദനയാവുന്നുള്ള കാര്യത്തില് യാതൊരു സംശയമില്ല.
13: ഏതായാലും നമ്മളുടെ പ്രവചനങ്ങൾക്കും പ്രതീക്ഷകൾക്കും അപ്പുറത്തേക്ക് താരങ്ങൾ പ്രകടനങ്ങൾ നടത്തട്ടെ, നമ്മൾക്ക് അത് കണ്ട് ആസ്വദിക്കാൻ കഴിയട്ടെ, ഫുട്ബോളിന്റെ സൗന്ദര്യം നിറയട്ടെ എന്ന് തന്നെ പറയുന്നു. അപ്പൊ എന്തായാലും താങ്ക് യു കരുൺ ജി, താങ്ക് യു സോ മച്ച് നമ്മളിവിടെ ജോയിൻ ചെയ്തതിന്.
14: താങ്ക് യു നിസ.
13: വേൾഡ് കപ്പ് സ്പെഷ്യൽ സ്മാർട്ട് ടോക്ക് ആയിരുന്നു നമ്മൾ അങ്ങനെ കേട്ട് ആസ്വദിച്ചു വന്നത്. ഫുട്ബോൾ അനലിസ്റ്റായ കരുൺ, അദ്ദേഹം ആയിരുന്നു നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തത്. അടുത്തയാഴ്ച വീണ്ടും മറ്റൊരു അതിഥിയുമായി കേൾക്കാം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: ചെന്നൈ
3: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: Smart Talk. Brought to you by Lulu. Hypermarkets, supermarkets, and department stores where the world comes to shop. Just feel like you're home. In association with
1: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസി.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: ഓഫറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
3: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ, more rewarding living. Terms and conditions apply.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
2: Kalyana kacheri pada medhi.
3: Hi, naan MJ Chandran.
4: You are listening to Radio Suno.
3: Favorite radio station, Radio Suno.

0: ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം മഞ്ജുരി.
1: യു ആർ ലിസണിംഗ് ടു
0: ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നമസ്കാരം, ഞാൻ നിങ്ങളുടെ മൃദുല വാര്യർ.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: റേഡിയോ സുനോ 91.7 FM. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
1: Radio Suno 91.7 FM.
0: Katash

0: മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു.
1: എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷോബി തിലകൻ.
2: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ 91.7 FM.

റേഡിയോ സുനോ 91.7 FM. Father's favorite radio station.

റേഡിയോ സുനോ 91.7 FM. Father's favorite radio station.